0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യർക്ക് പലപ്പോഴും നിരാശ തോന്നുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ചിലർ തങ്ങളോട് സന്തോഷവാന്മാരല്ല, സന്തോഷവതികളല്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചില അടുപ്പക്കാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, ഇവരൊക്കെ നമ്മളോട് സന്തോഷമുള്ളവരായിരിക്കണം എന്നാഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ അങ്ങനെ സന്തോഷിപ്പിക്കാനായി നാം പലതുമൊക്കെ ചെയ്യുന്നുമുണ്ടാവും. അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവരുമായി ബോധപൂർവം അടുത്തിടപഴകാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്താൽ പോലും അവരിൽ നിന്നുള്ള പ്രതികരണം വ്യത്യസ്തമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറൊരു പരിഹാരമാണ്. നമ്മളെക്കുറിച്ച് സന്തോഷവാന്മാരല്ലാത്ത ആളുകളെ നമുക്ക് എന്തൊക്കെ ചെയ്താലും അവർ സ്വയം ചിന്തിക്കാതെ നമ്മളോട് സന്തോഷമുണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പലരോടും സന്തോഷമില്ലാത്ത ആളുകൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ അവരോട് തന്നെ സന്തോഷമില്ലാത്തവരാണ്. പലരെയും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ചിലരൊന്നിനോടും യോജിക്കുന്നവരല്ല, എല്ലാത്തിനും പലതരം ന്യായങ്ങളാണ് അവർക്കുള്ളത്. നമ്മൾ വിചാരിക്കും അത് നമ്മളോട് മാത്രമാണ് അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു വിഷയത്തോട് മാത്രമാണെന്ന്. അല്ലേ അല്ല, അവരോട് തന്നെ അവർക്ക് ഇതുപോലെ ന്യായങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് പോലും എങ്ങും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ കിട്ടിയ ഒരു ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയോ അല്ലെങ്കിൽ പണിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ അങ്ങനെയോ ഒക്കെ തുടരുന്നു എന്നല്ലാതെ അവർക്ക് അവരോടിന്ന് വരെ ഒരു സന്തോഷത്തോടെ പെരുമാറാനായിട്ടില്ല. പിന്നെങ്ങനെയാണ് അവർ നമ്മളോട് സന്തോഷത്തോടെ പെരുമാറുക? സാധ്യമല്ല. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഫീൽഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദാരിദ്ര്യരേഖയിൽ താഴെ കഴിയുന്നവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൌജന്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക ഹൃദയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയപരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൌജന്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെ കാരണങ്ങളാൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കുടിശ്ശിക കൂടാതെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. വിളനാശ ഇൻഷുറൻസിന് 6 കോടി രൂപ അനുവദിക്കുന്നതിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷാ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFിന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തിന്റെ വിനാശമാണ് UDF ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര പ്രവർത്തക നിനാ സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമയുടെ കലാ സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം വിപണന സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയായിരിക്കും വ്യവസായ പദവി നടപ്പാക്കുകയെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. സിനിമാ വ്യവസായ പദവി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻസേവ സേ ദേശ്സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതുവിനെ കുറിച്ചാണ്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതു. 2016 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിൽ അദ്ദേഹം പാലം ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ഇതിന് 21.8 കിലോമീറ്റർ നീളവും 6 വരികളുമുണ്ട്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൌകര്യ വിദഗ്ധർ പറയുന്നത് അടൽ സേതുവിന്റെ എഞ്ചിനീയറിംഗ് ഒരത്ഭുതമാണെന്നാണ്. മുംബൈയിൽ നിന്ന് നവീ മുംബൈയിലേക്ക് യാത്രാസമയം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ച് അടൽ സേതു ജനങ്ങളുടെ ജീവിത സൌകര്യം വർദ്ധിപ്പിച്ചു. യാത്ര വേഗത്തിലും സുഗമവും സൌകര്യപ്രദവുമാക്കുന്നതിന് അടൽ സേതു കൊണ്ട് കഴിഞ്ഞു. കൂടാതെ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാനും ഈ പാലം വഴിയൊരുക്കി.
0: സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. 7 പുതിയ വാഹനങ്ങൾ മന്ത്രി M. ലിജു രാവിലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2nd ഏകദിനം ഇന്ന്. ഗുവാഹട്ടിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മത്സരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിൽ 8 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ സ്വർണമെഡൽ നേടിയ കിരൺ പഹൽ, പൂവമ്മ മച്ചട്ടിര, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. മിക്സഡ് 4x100 മീറ്റർ റിലേ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഗുരീന്ദർവീർ സിംഗ്, സ്നേഹ ഷാനുവള്ളി സത്യനാരായണൻ, അനിമേഷ് കൂജർ, ഹരിത ഭദ്ര എന്നിവരെയും അഭിനന്ദിച്ച രാഷ്ട്രപതി മികച്ച ടീം പ്രവർത്തനവും വേഗവും രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്ത് കോമ്പൌണ്ട് മിക്സഡ് ടീം സെമിഫൈനലിൽ ചിക്കിത തനിപ്പാർത്തിയും സാഹിൽ ജാദവും തായ്ലൻഡിനെ നേരിടും. 2028 ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നാണ് ഫൈനൽ. സെമിയിൽ വനിതാ ടീം വിഭാഗത്തിൽ ജ്യോതി സുരേഖ വെണ്ണം, പ്രീതിക പ്രദീപ്, ചക്കിത തനിപ്പാർത്തി എന്നിവരും പുരുഷ വിഭാഗത്തിൽ സാഹിർ ജാദവ്, ഗണേഷ് മണിരത്നം, തിരുമുരു കുശാൽ ദലാൽ എന്നിവരും ദക്ഷിണ കൊറിയയെ നേരിടും. 6 സ്വർണം 21 വെള്ളിയടക്കം 53 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 10 സ്ഥാനത്ത് ആയി. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രമുഖ കമാൻഡറായ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. RSS പ്രചാരകനും കേസരി മുൻ മുഖ്യപത്രാധിപരും ആയിരുന്ന MA കൃഷ്ണന്റെ നിര്യാണത്തിൽ ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയും BJP ദേശീയ സെക്രട്ടറി K സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു. ഇന്നലെ എറണാകുളത്തായിരുന്നു 97 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വൈകിട്ട് കൊല്ലം ഐവർക്കാലയിലെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും തെരുവു നായശല്യം നിയന്ത്രിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട്, കണ്ണൂർ, തിരൂർ, ഫറൂഖ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കോട്ടയം നഗരത്തിലെയും സമീപ മേഖലകളിലെയും തെരുവുനായശല്യത്തിന് സമയബന്ധിതമായി ശാശ്വത പരിഹാരം കാണുന്നതിന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. നായകളെ പാർപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്ന നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സ്പീക്കർ യോഗത്തിൽ നിർദ്ദേശിച്ചു. മലബാർ മേഖലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികളുടെ കരസേനാ റിക്രൂട്ട്മെന്റ് റാലി 7 മുതൽ 16 വരെ കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൌണ്ടിൽ നടത്തും. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് റാലിയിൽ പങ്കെടുക്കാം. വനിതകളുടെ റിക്രൂട്ട്മെന്റ് റാലി 15 ഒക്ടോബർ. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജയിച്ചവരുടെ അഭിമുഖം 8-9 തീയതികളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർ സമയക്രമം കൃത്യമായി പാലിച്ച് ഹാജരാകണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി K മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി T.സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2 ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: എന്റെ ചേട്ടാ ആ യതീന്ദ്രന്റെ മരണ വീട്ടിൽ പോകണ്ടായിരുന്നു.
1: എന്താ അവന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കരച്ചിൽ കേട്ടിട്ട് തനിക്ക് സഹിക്കാൻ പറ്റിയില്ലയോ?
0: കരച്ചിലോ? അവിടെ ആരും കരയുന്നത് ഞാൻ കേട്ടില്ല.
1: ആരും കരയാത്ത ആലോചിച്ചാണോ തനിക്ക് സങ്കടം വന്നത്?
0: ചേട്ടാ മരണ വീട്ടിൽ വന്ന പെണ്ണുങ്ങളെല്ലാം പരസ്പരം പറയുന്നത് യതീന്ദ്രന്റെ പഴയ കാര്യങ്ങളായിരുന്നു.
1: അത് പിന്നെ മരണ വീട്ടിൽ വന്ന മരണപ്പെട്ട ആളെ കുറിച്ച് പറയും.
0: ചേട്ടന് ഞാൻ പറഞ്ഞത് പിടി കിട്ടിയില്ലയോ? യതീന്ദ്രൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചോ അതൊക്കെ ആയിരുന്നു ചർച്ച.
1: മരണപ്പെട്ട ആളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല.
0: അതൊക്കെ ആരോട് പറയാനാ? ആക്ഷേപിച്ചു പറയുകയും ചെയ്തു, അടക്കി പിടിച്ച് ചിരിക്കുകയും ചെയ്തു.
1: പറഞ്ഞു ചിരിച്ചവരുടെ ഒക്കെ ഭർത്താക്കന്മാരെല്ലാം വളരെ ഡീസന്റ് കക്ഷിക്കാരല്ലയോ?
0: അത് ഞാനും മനസ്സുകൊണ്ട് ആലോചിച്ച്.
1: ഇത്തരത്തിലുള്ള മോശം വർത്തമാനം കേൾക്കുമ്പോ അപ്പഴേ അവിടെ സ്ഥലം കാലിയാക്കണം.
0: ഞാൻ പെട്ടെന്ന് ഇറങ്ങിഞ്ഞു പോരുന്നു. വഴിക്ക് വെച്ച് നമ്മുടെ ജീവീട് കാർത്തിയാണിയെ
1: കണ്ടായിരുന്നു.
0: എന്റെ ചേട്ടാ എന്നെ തടഞ്ഞു നിർത്തി യതീന്ദ്രന്റെ ഓരോരോ കാര്യങ്ങൾ വിസ്തരിച്ചങ്ങ് പറയാൻ തുടങ്ങി.
1: കാർത്തിയാനിയുടെ ഭർത്താവിനെ പണ്ട് നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടടിച്ച കാര്യം നീ അങ്ങോട്ടങ്ങ് ചോദിക്കാൻ എന്താ?
0: ഞാനൊന്നും മിണ്ടിയില്ല.
1: എന്തുവാ രാജു, നിന്റെ ചിറ്റപ്പിന് വയസ്സം കാലത്ത് എന്തോ തോന്നിയതാ?
0: വാർത്ത അറിഞ്ഞപ്പോ ഞങ്ങളങ്ങ് ഞെട്ടിപ്പോയി. ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ വിശ്വസിക്കാവുന്ന പലരും ഇവിടെ വന്നിരുന്ന് പറഞ്ഞു.
2: എന്നാ സത്യം തെളിഞ്ഞപ്പോ പ്രശ്നം ഒത്തുതീർപ്പായ കാര്യം നിങ്ങൾ അറിഞ്ഞോ?
3: ഇല്ല, ആരും പറഞ്ഞില്ല.
2: അതാരും പറയത്തില്ല. അമ്മാവാ, കഴിഞ്ഞ ആഴ്ച ചിറ്റപ്പൻ പെൻഷൻ വാങ്ങാൻ ട്രഷറി പോയായിരുന്നു.
1: പെൻഷൻ വാങ്ങിയിട്ട് തിരികെ വന്നപ്പോ ഇവിടെ കയറുകയും ചെയ്തു.
2: ട്രഷറി ചെന്നപ്പോ ചിറ്റപ്പന്റെ സീനിയർ ആയിട്ട് പഠിച്ച ഏലിയമ്മ സാറിനെ കണ്ട്.
0: അപ്പൊ അവർക്ക് 10-79 വയസ്സായി കാണുമല്ലോ.
2: ഉണ്ട്, അവരെ കുറിച്ചാ പറഞ്ഞത്.
0: അയ്യോ,
2: മൊത്തം കേക്കമ്മാവി. അവര് തമ്മിൽ ഏറെ നേരം വർത്തമാനം പറഞ്ഞു. പറഞ്ഞത് മുഴുവനെ മുട്ടുവേദനയുടെ ചികിത്സയെ കുറിച്ചാ.
1: വൃത്തരാവിലെ അമ്മ കാണുമ്പോ രോഗാരിയായിരിക്കുമല്ലോ മിക്കവാറും ചർച്ച.
2: നമ്മുടെ കിഴക്കപ്പാട്ട് അലിയാരി കുഞ്ഞ സാറിന് മുട്ടുവേദന വന്ന കാര്യവും നെടുമങ്ങാട് ഒരു ആശുപത്രി കൊണ്ടുപോയ ഒക്കെ ചിറ്റപ്പം പറഞ്ഞു.
1: അവരുടെ ഭർത്താവിനെ അവിടെ കാണിച്ചാൽ മതിയെന്നും പറഞ്ഞു കാണും.
2: പറഞ്ഞ് അവര് തമ്മിൽ സംസാരിക്കുന്നത് നമ്മുടെ പാക്കിന്റെ അയ്യത്തെ വിനയം കണ്ട്. അവൻ അവന്റെ അമ്മാവനെ കൊണ്ട് ട്രഷറി വന്നതായിരുന്നു.
0: പാക്കിന്റെ അയ്യത്തെ വിനയനെ പച്ചവെള്ളത്തിൽ തീ കത്തിക്കുന്നവനാ?
2: അത് തന്നെ അമ്മാവി സംഭവിച്ചത്. കുഞ്ഞമ്മ അമ്പലത്തിൽ തൊഴാൻ പോയി ചെന്നപ്പോ വിനയം കുഞ്ഞമ്മയെ ദൂരെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുത്ത് ചിറ്റപ്പന് ഒരാളുമായിട്ട് അടുപ്പമുണ്ടെന്ന്.
0: എടാ ദ്രോഹി,
2: പാവം കുഞ്ഞമ്മ അതങ്ങ് വിശ്വസിച്ച്. അതിന്റെ കൂടെ പലപ്പോഴും ചിറ്റപ്പനെ ഏലിയമ്മ സാറിന്റെ കോള് വരും, മുട്ടുവേദനയുടെ കാര്യം പറയും. കുഞ്ഞമ്മ കൂടുതലൊന്നും പറയത്തില്ല. പൊട്ടിക്കരഞ്ഞോണ്ട് കുഞ്ഞമ്മ അങ്ങ് പോയി.
1: പോകരുതെന്ന് ചിറ്റപ്പൻ പറഞ്ഞില്ലയോ?
2: പരമാവധി പറഞ്ഞ്. കുഞ്ഞമ്മ അതൊന്നും വിശ്വസിച്ചില്ല.
0: എങ്ങനെ വിശ്വസിക്കും? ആ രീതിയിൽ വിനയൻ പറഞ്ഞു കയറ്റി വെച്ചേക്കാണും.
2: ഏതായാലും ആ സംഭവം ഏലിയമ്മ സാറിന്റെ വീട്ടിൽ പറഞ്ഞു.
1: ഈ വിനയനെ മുക്കാലി കെട്ടി അങ്ങ് അടിക്കണം.
2: ഏലിയമ്മ സാർ മുട്ടുവയ്യാതിരിക്കുന്ന ഭർത്താവിനെയും കയറ്റി കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്നു. അവിടെ വെച്ച് സകല കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പോയ കാറിൽ തന്നെ കുഞ്ഞമ്മ തിരിച്ചിങ്ങി വന്ന്.
1: വിനയന വെറുതെ ഗുരുക്കുണ്ടാക്കിയെന്ന കാര്യം ചിറ്റപ്പൻ അറിഞ്ഞോ?
2: അതാ അതിലും രസം. ഏലിയമ്മ സാറേ മാനനഷ്ടത്തിന് കേസ് കൊടുത്തെന്ന് ചിറ്റപ്പൻ വിനയനെ അറിയിച്ച്.
1: അത്യാവശ്യ കാര്യമാ, കുറെ നാള് കോടതി കയറി ഇറങ്ങട്ടെ.
2: കേസാകും എന്നറിഞ്ഞപ്പോ വിനയൻ മെമ്പറേയും കൂടി ചിറ്റപ്പനെ വന്ന് കണ്ട് ക്ഷമ പറഞ്ഞ് ഏലിയമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന് മാപ്പും ചോദിച്ചു.
0: അമ്പലത്തിൽ തൊഴാൻ പോയവൻ തൊഴുതിട്ടു മടങ്ങി പോന്ന പോരായിരുന്നോ?
1: എന്തായാലും നിന്റെ കുഞ്ഞമ്മയാള് കൊള്ളാമല്ലോ. എന്തേലും ഒന്ന് കൊട്ടാൽ തന്നെ ഉടനെ അടി അങ്ങ് ഇറങ്ങും.
0: അവര് നിഷ്കളങ്കരായതുകൊണ്ടാ പോയത്.
1: എന്തായാലും വിനയനിങ്ങോട്ട് വരട്ടെന്നാലും വർത്തമാനം ഞാൻ പറയും.
0: പറഞ്ഞാലെന്തുവാ, വിഷവിത്ത് വിതറി ആനന്ദം കൊള്ളും അന്യന്റെ നാശം കൊതിക്കുന്ന മാനസം.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുതര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ എന്താണല്ലേ, ഒരു മാസം തീർന്നു. അങ്ങനെ ഒരു മാസം കൂടി നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ കഴിഞ്ഞു, നാളെ ഒക്ടോബർ 1 തുടങ്ങുകയാണ്. പിന്നെ രണ്ട് മാസം, മൂന്ന് മാസം, ഒരു മൂന്ന് മാസം കഷ്ടിച്ച് ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷം കഴിയും. അപ്പോൾ നമുക്ക് നമ്മളുടെ വർഷങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, സമയങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേഗം നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾക്ക് പെട്ടെന്ന് സമയങ്ങളൊന്നും ആരെയും അങ്ങനെ കാത്തു നിൽക്കില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തു തീർക്കുക. നമുക്ക് ഒരുപാട് സമയങ്ങളോ ചിലപ്പം ഒരുപാട് നിമിഷങ്ങളോ ഒക്കെ ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ ഇന്ന് ഇവിടെ തുടങ്ങാം. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോ നമ്മൾ ഇന്ന് ഒരു ദിവസത്തെ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാര്യം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടു കാണും, സൗദിയിൽ ഒരു നമ്മളുടെ ഒരു മലയാളിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. അതായത് മയക്കുമരുന്ന് കേസിലാണ് അദ്ദേഹം പിടിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വധശിക്ഷ സൗദി നടപ്പിലാക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയോ നാളുകൾ കൊണ്ട് നമ്മൾ ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ അതേപോലുള്ള ദുരുപയോഗ വസ്തുക്കളുടെ ബോധവൽക്കരണം നമ്മൾ എത്രയോ നാൾ കൊണ്ട് നടത്തുന്നു അല്ലേ. പക്ഷേ വീണ്ടും വീണ്ടും വീണ്ടും നമ്മളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ഉപയോഗങ്ങളുടെ, അതായത് മയക്കുമരുന്നുകളുടെയൊക്കെ ഉപയോഗങ്ങളുടെ ഒരു തീവ്രത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നേരത്തതിനേക്കാളിലും കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ താരതമ്യേന നമ്മളിൽ നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്? അതേപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ താരതമ്യം ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ നാട്ടിലെ നിയമവും ശക്തമാണ്. നമ്മളുടെ നാട്ടിലും അതാത് കർശന നടപടികളോടുകൂടി തന്നെ ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടു കഴിഞ്ഞാണ് നമ്മളൊരു രണ്ട് അധ്യാപകരെ ഒരു മയക്കുമരുന്ന് കേസിൽ ഇതേപോലെ പിടിക്കപ്പെട്ടിട്ട് അവരുടെ പങ്കാളി തന്നെ അവസാനം പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് അവരെ ഒരു ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ളൊരു ആയുസ്സില്ല എന്ന് തന്നെ നമ്മൾ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കൂടി കടമയാണ് കേട്ടോ. അതായത് എത്ര നാള് നിങ്ങൾ ഇത്രയും ലഹരി ഉപയോഗ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ലഹരി ഉപയോഗ വസ്തുക്കൾ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു അവസാനമെന്ന് പറയുന്നത് വളരെയേറെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ സൗദിയാണ്, അപ്പം അവരുടെ രാജ്യത്ത് വെച്ച് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിൽ ക്ഷമിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കലാണ് എല്ലാത്തിനും മുകളിൽ എന്ന് പറയുന്നത്. അപ്പം അവർക്കത് ക്ഷമിക്കാനോ ഒളിച്ചു വെക്കാനോ സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ തിരികെ നമ്മളുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അതാത് നിയമവ്യവസ്ഥകൾ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ പിടികൂടുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യം ദാണ്ട മുന്നോട്ടേക്ക് വെക്കുന്നത്. എല്ലാവരും കണ്ടു കാണും ആ ഒരു കഴിഞ്ഞ പിന്നീട് അവരുടെ ഒരു ഫാമിലിയുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അവരുടെ സുഹൃത്തുക്കളാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്, അവരുടെ സുഹൃത്തുക്കളാണ് അവർ ഇടപെട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തത് എന്നൊക്കെ പറയുന്നു. പക്ഷേ കൃത്യമായിട്ട് സൗദി പോലീസിന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിച്ച തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ 43 കിലോ മയക്കുമരുന്നാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തത് എന്ന് പറയുന്നു. അപ്പം അതാത് നമ്മളൊരു പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ അറബ് രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസിൽ ഇതേപോലുള്ള പ്രവൃത്തികൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ രാജ്യമല്ല എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്ക് ആദ്യം വേണം. പിന്നീടായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ നാടല്ല എന്നുള്ളൊരു ബോധ്യം വേണം നമുക്ക് ആദ്യം വരാനായിട്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പെട്ടെന്ന് പറഞ്ഞോളൂ. വിളിക്കാനുള്ള നമ്പർ 9544709091. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: ഉടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൌമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധിഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലകളെയും ദേശീയ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ നാവികസേന കാഴ്ചവെച്ച നൈപുണ്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവും ലാഭകരവുമായ വില ഉറപ്പാക്കുന്നതിനായി സർക്കാർ ബഹുമുഖ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദേശീയ കാർഷിക സമ്മേളനം റാബി ക്യാമ്പയിൻ 2026 രണ്ടാം ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്നും ഇത് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ സംരംഭം ഉദ്ഘാടനം ചെയ്തു. 24 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ 50 നഗരങ്ങളും ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകാ നഗരങ്ങളായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 ബിജെപി അധ്യക്ഷൻ നിതിൻ നബീൻ പത്താൻകോട്ട് തുടക്കം കുറിച്ച യാത്ര 13 ദിവസത്തിനുള്ളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിലായി 4000 കിലോമീറ്റർ സഞ്ചരിച്ചു. ലഹരി ഉപയോഗം, ക്രമസമാധാന തകർച്ച, അഴിമതി എന്നീ പ്രധാന വെല്ലുവിളികൾക്കെതിരെ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുക ലക്ഷ്യമിട്ടായിരുന്നു യാത്ര സംഘടിപ്പിച്ചത്. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ ഏഷ്യ സൊസൈറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തെ അഭിനന്ദിച്ച് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെ ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ നിന്ന്.
1: സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് പ്രധാന ലക്ഷ്യം. 2022 ഒക്ടോബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു.
2: മിഷൻ ലൈഫ് കാ മന്ത്ര ഹൈ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയറൺമെന്റ്. മിഷൻ ലൈഫ് ഇസ് ധർത്തി കീ സുരക്ഷാ കെ ലിയെ ജൻ ജൻ കി ശക്തിയോ കോ ജോഡ്താ ഹൈ ഉൻകാ ബെഹ്തർ ഇസ്തമാൽ കർനാ സിഖാതാ ഹൈ.
1: വ്യക്തികളെ ലളിതമായ പരിസ്ഥിതി സൌഹൃദ ശീലങ്ങളിലേക്ക് നയിക്കുക, മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് വിപണികളെയും വ്യവസായങ്ങളെയും മാറ്റിയെടുക്കുക, സുസ്ഥിര ഉൽപാദനത്തിനും ഉപഭോഗത്തിനും അനുയോജ്യമായ സർക്കാർ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുക എന്നീ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവ വോട്ടർമാരുടെ രജിസ്ട്രേഷൻ പരമാവധി ഉറപ്പാക്കുന്നതിന് ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഫോമുകൾ കൈപ്പറ്റുന്നതിനും സമർപ്പിക്കുന്നതിനുമായി നിരവധി വിദ്യാർത്ഥികൾ ഇന്നലെ ക്യാമ്പുകൾ സന്ദർശിച്ചു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച പോഷൺ മാസാചരണ ക്യാമ്പയിനിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടി കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പരിസരങ്ങളിലെ കടകളിൽ പോഷകാഹാരം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിൻ ആലോചനയിലുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം തപസ്യ ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിക്ക് നടക്കും. ഭൌതിക ശരീരം രാവിലെ 10 മണിക്ക് കൊല്ലം ഐവർകാലയിലുള്ള തറവാട്ട് വീട്ടിലെത്തിക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. UN പൊതുസഭയിൽ ജമ്മു കശ്മീരിനെക്കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയുമായും പരമാധികാരവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു കക്ഷിയും ഇടപെടാൻ അവകാശമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. US നൂറ് നികുതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ന്യൂഡൽഹിയിൽ US കോൺഗ്രസ് പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. റഷ്യ ഇറാൻ ഉപരോധ നിയമം ഉഭയകക്ഷി ബന്ധത്തിലും അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അമേരിക്കയെ അറിയിച്ചതായും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു.
4: The foreign secretary had a meeting with the congressional delegation. At the meeting, various issues of bilateral nature were discussed. Foreign secretary conveyed our concerns in regard to SRIA legislation as to the kind of implications it would have for bilateral relationship as also for the international energy market.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മുന്നേറി ഇന്ത്യ. വനിതകളുടെ 4x400 meter റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യ ഇന്നലെ സ്വർണ്ണ മെഡൽ നേടി. വനിതകളുടെ റിലേയിൽ 3:29.69 സമയം കൊണ്ടാണ് ഇന്ത്യ സ്വർണം നേടിയത്. പുരുഷന്മാരുടെ 4x400 meter റിലേയിലും മിക്സഡ് 4x100 meter റിലേയിലും വെങ്കല മെഡലും സ്വന്തമാക്കി. വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറായി നീരുധണ്ട ചരിത്രം കുറിച്ചു. 6 സ്വർണവും 21 വെള്ളിയും 26 വെങ്കല മെഡലുകളും ഉൾപ്പെടെ 53 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 10th സ്ഥാനത്തേക്ക് ഉയർന്നു. ജമ്മുകശ്മീരിലെ ബുഡ്ഗാമിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തൊയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ കോറാഗിനിടെ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഫോർട്ട് കൊച്ചിയിലെ ചരിത്ര പ്രാധാന്യമുള്ള കോഡർ ഹൌസിന് തീപിടിച്ചു. നെഹ്റു പാർക്കിന് സമീപത്തെ 3-നില കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ട് 7 തീപിടുത്തമുണ്ടായത്. 2 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ ക്രിയേറ്റർ സമ്പദ് വ്യവസ്ഥയും നിർമ്മിത ബുദ്ധിയും വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ. ന്യൂഡൽഹിയിൽ യൂട്യൂബ് ഇംപാക്ട് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾക്കും ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി നിർമ്മിത ബുദ്ധിയെ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രസഹമന്ത്രി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച 65th ദേശീയ കലാ എക്സിബിഷനിൽ പുരസ്കാരം നേടിയ 20 കലാകാരന്മാരെ കേന്ദ്ര സാംസ്കാരിക വിനോദസഞ്ചാര മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അനുമോദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾക്ക് കലാപരമായ ഭാവം നൽകുന്ന ലളിതകലാ അക്കാദമിയുടെ വേസ്റ്റ് ടു വണ്ടർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം 50 മാതൃകാ ശുചിത്വ നഗരങ്ങൾ വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രഗതി 50 സംരംഭത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കരാറുകളിലൂടെ ഉയർന്നുവരുന്ന പുതിയ വിപണി സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഞ്ചാബ് സന്ദർശിക്കും. ജലന്ധറിൽ ലഹരിമുക്ത പഞ്ചാബ് യാത്രയുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. യുക്രൈനിലും പശ്ചിമേഷ്യൻ മേഖലയിലും തുടരുന്ന സംഘർഷങ്ങൾ ഗ്ലോബൽ സൌത്ത് മേഖലയിലെ സമ്പദ്വ്യവസ്ഥകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തിരുവനന്തപുരത്ത് നടന്നുവന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. വനിതകളുടെ 4x400 meter റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:00

0: ഡ്രൈവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജേ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നടക്കുന്ന ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കൽ എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം സൗദിയിൽ വധശിക്ഷ നടപ്പിലാക്കിയ മലയാളി ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു മയക്കുമരുന്ന് കയറ്റവും ഇറക്കുമതിയിലേക്കും പോകുമ്പോൾ നമ്മളുടെ നാട്ടിലെ ആളുകൾ എന്തുകൊണ്ട് ഇതിനകത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതൊരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. സോറി, കോള് കട്ടായിട്ടുണ്ട്. അപ്പം എന്തിനാണ് നമ്മുടെ ആളുകൾ ഇത്തരത്തിലേക്ക് ഒരു പ്രവൃത്തിയിലേക്കും അല്ലെങ്കിൽ നമ്മളുടെ മലയാളികൾ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തികൾ അല്ലെങ്കിൽ അവർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ മലയാളികൾക്ക് നേരിടേണ്ടി വരുന്ന ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പം നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം
1: സുമയ്യ. പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ ഇവിടം വിട്ട് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യമല്ല, നമ്മളിവിടെ ജോലിക്ക് വന്നാണ്. ഏത് സമയവും നമ്മൾ ഇവിടുന്ന് പോകേണ്ട ആളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അകത്താവും തല പോകും എന്നുള്ള ചിന്താഗതി. അത് വിശേഷിച്ച് സൗദി അറേബ്യയിൽ അത് എളുപ്പമാണ് ഇക്കാര്യത്തിന്.
0: അതെ,
1: അത് വിദേശിയായോണ്ടായി കുറെയെങ്കിലുമൊക്കെ അന്വേഷണം വെച്ചിട്ട് നീട്ടം കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടുത്തെ പൗരന്മാരാണെങ്കിൽ 6 മണിക്കൂറിനകമാണ് അവിടെ ശിക്ഷ നടപ്പാക്കുന്നത്.
0: ഇവിടുത്തെ
1: നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്ത് മരിക്കുന്നിടം വരെ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടുത്തെ നിയമം മോശമാണെന്നല്ല പറയുന്നത്, നിയമം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ നീട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ വരുമ്പോഴാണ് മറ്റുള്ളവർ കൂടി ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. എന്നാലും ഇതെല്ലാം വരാനുള്ളു. ഇന്നലെ വേറൊരു ആള് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ജയിലിൽ പോയാൽ ശമ്പളം വരെ കിട്ടും, പിന്നെ പേടിക്കാൻ എന്തുവാ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്.
0: ഈ
1: മയക്കുമരുന്നിന് അകത്തോട്ട് ആളുകൾ കടന്നു പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ എളുപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം ഇതേ ഉള്ളൂ. അന്നേരം നോക്കുമ്പോ മാന്യതയോ മറ്റു കാര്യങ്ങളോ പിടിച്ചപ്പെടുന്നിടം വരെ മാന്യത തന്നെ ആണല്ലോ. അന്നേരം ആ നമ്മുടെ ഉദ്ദേശമാണ്, അതായത് എളുപ്പ മാർഗത്തിൽ പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി ഉള്ളവരാണ് ഇത് പോകുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ പിടിക്കപ്പെട്ടതിൽ ഇത്രക്കിത്രേ വരാനുള്ളു എന്നുള്ള ആ ഒരു പിന്നെ മനസ്സിൽ, അതാണ് ഇതിനകത്ത് കൂടി വരാനുള്ള ഏറ്റവും വലിയ കാര്യം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ കേൾക്കുന്നവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. എന്നാലും എല്ലാവരും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി.
0: ഓക്കെ, നമ്മൾ ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഒരു വാർത്തയായിട്ട് ചിലപ്പോൾ മാത്രമായിരിക്കില്ല അല്ലേ. മറിച്ച് കുറച്ചു നേരത്തേക്ക് നമ്മളുടെ ഒരു മൈൻഡും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചിന്താഗതിയൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആക്കുന്ന ഒരു വാർത്തയായിരിക്കും ചിലതെന്ന് പറയുന്നത്. അതേപോലെ ഒന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഇത്തരത്തിലൊരു വാർത്തയെന്ന് പറയുന്നത്. നമസ്കാരം.
2: നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കൊച്ചു കുട്ടികളൊക്കെ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞു.
0: അതെ,
2: നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം പെട്ടെന്ന് ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ പിന്നെ ഒരു മാഫിയ ഇരയാക്കിയ ഒരു ഭാര്യയും ഭർത്താവിനെ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവരെയാണ് ഇതിന് ഉപയോഗിച്ചത് മാഫിയകള്. അപ്പൊ ഇതിന്റെ പിറകെ വലിയ വലിയ മാഫിയകളുണ്ട്. അപ്പൊ ഇത് പിടിക്കപ്പെട്ടാലും അവരെ ഇറക്കിക്കൊണ്ടിരുന്ന ആളുകളുണ്ടെന്ന് അവർക്കറിയാം കറക്റ്റായിട്ട്. ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ ഇത് ബാധിച്ചുകൊണ്ട് സമൂഹം അല്ല ലോകം എമ്പാടും ഇത് പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത്രയും പേരെ അതിന് ബലിയാടാവുന്നത്. അപ്പം പെട്ടെന്ന് ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത്. അതായത് 18-19 വയസ്സുള്ള ആൺകുട്ടികള് പെൺകുട്ടികളും ഇതിനിരയാവുന്നുണ്ട്.
0: പെൺകുട്ടികള് താരതമ്യേനെ ഇപ്പോ വരുന്ന ന്യൂസുകൾ അനുസരിച്ച് പെൺകുട്ടികളിൽ ഇതിന്റെ ഉപയോഗം കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ
2: അടുത്ത സ്ഥലത്ത് ഡോക്ടർ, പിന്നെ ഡെന്റിസ്റ്റ് പഠിക്കുന്ന ഡോക്ടർ, വക്കീല്, ഏറ്റവും പ്രൊഫഷണലായ വിദഗ്ധരെയാണ് ഇപ്പൊ ഈ 6-7 മാസത്തിന് മുമ്പ്
0: അറസ്റ്റ് എറണാകുളത്ത്.
2: അപ്പൊ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഞെട്ടലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷനും നല്ല വിദ്യാഭ്യാസവും നല്ല കുടുംബവും ഫാമിലിയും ഒക്കെ നല്ലുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നെ താഴ്ന്ന ആൾക്കാരെ ഉപയോഗിക്കുന്ന വെച്ചാൽ ഇവർ അതിനകത്ത് നിന്ന് ഏർപ്പെടുന്ന പെട്ടെന്ന് സമ്പത്ത് ഉണ്ടാക്കുക. അതായത് ബൈക്ക്, മൊബൈല് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് കൈ കിട്ടും. ലാബിഷായിട്ട് ഫുഡെല്ലാം കഴിച്ച് നല്ല സമൂഹത്തിന്റെ മുമ്പിൽ നല്ല നെളിഞ്ഞു കിടക്കാന്നും പറഞ്ഞാണ് ഇതിനകത്ത് നിന്നപ്പെടുന്നത്. പക്ഷെ അവരറിഞ്ഞില്ലല്ലോ ഏറ്റവും വലിയ കുരുക്കാണ് അവിടെ ജീവിതത്തിൽ പിടിക്കപ്പെടുന്നത്. പിന്നെ സൗദിയിലെ
0: ഹലോ ഓക്കെ, കോള് എന്തോ ജാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ന്യൂസുകൾ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ ഈ മലയാളികൾക്ക് ഇത്തരത്തിലുള്ളൊരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന് അറിയുമ്പോഴുണ്ടാവുന്ന ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും. അത്തരത്തിലുള്ളൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കേട്ടത്. അപ്പം ഈ ഒരു റോഡ് മാർഗം പോകുന്നതിനിടയിലാണ് ലഹരിയുമായി ഇദ്ദേഹം പിടിക്കപ്പെടുന്നതും അദ്ദേഹത്തിനെ അറസ്റ്റിലാവുന്നതും. ഏകദേശം 43 കിലോഗ്രാം വരുന്ന ഒരു കെമിക്കൽ ആയിട്ടുള്ളൊരു രാസലഹരിയായിട്ടാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നത്. വളരെയധികം അപകടകരമായിട്ടുള്ള രാസലഹരിയുമായിട്ടാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നത്. അപ്പം ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ചിലപ്പോൾ വാഹനം മറ്റൊരാളെ ഏൽപ്പിച്ചതാണെന്നും അതിൽ ലഹരിമരുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന് അറിവില്ല എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മറ്റൊരാളെ സഹായിക്കാനായി ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ, നമുക്ക് ഇനിയും നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കാര്യം. ആൾ മരണപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാളെ സഹായിക്കാനായി ചെയ്യുന്ന ഒരു ചെറിയ കാര്യം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അപകടകരമായി മാറുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മളുടെ പ്രവാസികൾ, ഒരാൾ പറഞ്ഞു ഈ കാറൊന്ന് അവിടം വരെ ഒന്ന് എത്തിച്ചു കൊടുക്കാവോ, ഈ പാഴ്സൽ ഒന്ന് കൊണ്ടുപോകാമോ, എൻ്റെ സാധനമാണ് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മാത്രം വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്നത് അപകടമാണ് എന്ന് ഈ ഒരു സംഭവം നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും അല്ലേ, എനിക്കതിൽ എന്താണൊരു പ്രശ്നം, ഞാനതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ നിയമത്തിന് മുന്നിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്ത് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കണമെന്നൊന്നുമില്ല. നമ്മൾ എത്ര യാത്ര ചെയ്യുന്ന വാഹനത്തിലാണെങ്കിലും എന്താണുള്ളത്, നമ്മുടെ പേരിൽ കൊണ്ടുപോകുന്ന ബാഗിൽ എന്താണുള്ളത്, ഇതൊക്കെ ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളുടെ തന്നെയാണ്. നമ്മൾ എന്താണ് കൊണ്ടുപോകുന്നത്, ആരുടെ സാധനമാണ് കൊണ്ടുപോകുന്നത്, എന്ത് സാധനമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പരിശോധിക്കേണ്ടത്. ഇനി എത്ര വിശ്വസിക്കേണ്ടവരാണെന്ന് പറഞ്ഞാലും മറ്റൊരു രാജ്യത്ത് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലാകുമ്പോൾ നിയമം അത്രത്തോളം കർശനമാണെന്നും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളുടെ വധശിക്ഷ വിധിക്കേണ്ടിയിരുന്ന നമ്മളുടെ മലപ്പുറം സ്വദേശിയെ നമ്മളെല്ലാവരും കൂടി രക്ഷപ്പെടുത്തി നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. അത് എന്തിൻ്റെ പേരിലാണെന്നും എല്ലാവർക്കും നമുക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പൊതുബോധം എന്ന് പറയുന്നത്, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഒന്നാമത് നമ്മളുടെ രാജ്യമല്ല, നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന രാജ്യമാണ്. നമ്മളുടെ രാജ്യത്ത് നമ്മൾക്ക് എവിടെ ആണെങ്കിലും നമ്മൾക്കൊരു നിയമ പരിരക്ഷ നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷെ മറ്റൊരിടത്ത് അങ്ങനെ ആയിരിക്കണമെന്നുമില്ല. ഒരു വിമാനത്തിൽ നമ്മൾ നാട്ടിലേക്ക് മടങ്ങാനായിട്ട് തയ്യാറെടുത്ത ഒരാള്, കുടുംബം വിമാനത്താവളത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, പക്ഷെ അയാൾ വിമാനത്തിൽ നിന്നും തിരികെ നാട്ടിൽ എത്താൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നീട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് അദ്ദേഹം ജയിലിലാണെന്നും ഇത്തരത്തിലൊരു കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഒരു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നൊരു കുടുംബം അവസാനം കേൾക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയെന്നുള്ളൊരു വാർത്തയാണ്. അപ്പം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഇതിപ്പം നിരപരാധിയാണെങ്കിലും നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതാത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്താണെന്നും ആർക്ക് വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നുമില്ലെങ്കിലും അതൊരു നമ്മളുടെ ഒരു നോളജിൻ്റെ ഭാഗമാണെന്ന് കരുതി തന്നെ നമ്മൾ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9544700902 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.

0: അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോ ദാണ്ട് നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: തെറ്റിനെ നമ്മൾ കൂട്ടി നിൽക്കത്തില്ല.
0: അതെ,
1: തെറ്റ് ചെയ്താൽ തിരിച്ചറിയിക്കണം. എന്റെ മക്കളൊന്നും വേറെ ആരോ മക്കളായാലും, പക്ഷെ ഇന്നലത്തെ ആ ഒരു സംഭവത്തിനകത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി.
0: കാര്യം,
1: കാരണം പുള്ളി നിരപരാധിയാണെന്നാണ് ആ പോസ്റ്റിനകത്ത് എന്റെ അടി വന്ന കമന്റുകളിലെല്ലാം പറയുന്നത്. അങ്ങനത്തെ ഒരു പയ്യനല്ല, നല്ല സ്വഭാവമുള്ളതാ, ആരോ ചതിച്ചതാന്നൊക്കെയാ പറയുന്നത്. നമുക്ക് സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല, എന്നാലും അങ്ങനെ ആണെങ്കിൽ അത് ഭയങ്കരമായ ഒരു വിഷമം എനിക്ക് തോന്നി.
0: അങ്ങനെയാണെങ്കിൽ അത് വിഷമകരമാണ്. പക്ഷേ
1: നമുക്ക് പിന്നെ എന്ന് വെച്ചാലേ, ഇവിടുത്തെ സൗജന്യ നിയമം അറിഞ്ഞുകൊണ്ട് ഒരാൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടുത്തെ ശിക്ഷ ഭയങ്കര കഠിനമാണ്. ഇവിടുത്തെ കൂടൊന്നും അല്ല, ഇവിടെ പിന്നെ കുറച്ചുനാള് ജയിലിലിട്ടിട്ട് പിന്നെ ഇങ്ങനെ പുറത്താക്കും. ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ പോയാലും ഇപ്പൊ നമുക്ക് കൂടെ കിടന്ന് ഉറങ്ങുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്റെ മക്കളൊക്കെ ആണെങ്കിൽ ദൂരോട്ടൊക്കെ പഠിക്കുന്ന കാര്യത്തിനൊക്കെ പോകുമ്പോ ഞാന് എപ്പോഴും ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടും, ബാഗും ഫോണും എല്ലാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. കാരണം അവരറിയത്തില്ല, അവിടെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ആരെങ്കിലും അതിനകത്തോണ്ട് വെച്ചാൽ മതിയല്ല ഇതാവാനേ. അവരുപോലെ അറിയാത്ത അങ്ങനെ എത്രയോ ആൾക്കാരെ പിടിച്ചേക്കുന്നു, അവരുപോലെ നിരപരാധികളായി എത്രയോ ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടേക്കുന്നു.
0: അങ്ങനെ
1: നമ്മുടെ മക്കളൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു, അതേപോലെ തന്നെ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരടുത്ത് ഞാൻ എപ്പോഴും പറയും, എയർപോർട്ടിൽ ആരെന്ത് സാധനം തന്നാലും വാങ്ങിക്കരുത്. ചിലപ്പോൾ പറ്റത്തില്ല, അതിനകത്തൊക്കെ അതിനകത്തും ചില ആൾക്കാർ ചതിയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അറിയാതെ ചതിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മളെ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുമ്പോ അത് ഏറ്റവും വലിയൊരു വിഷമമാണ്. തെറ്റ് ചെയ്യാത്ത ശിക്ഷ അനുഭവിക്കുന്ന കൂട്ടല്ലല്ലോ, തെറ്റ് ചെയ്യാതെ അവര് പോലെ മനസ്സറിയാത്ത കാര്യത്തിന് ശിക്ഷ അനുഭവിക്കുമ്പം അത് ഭയങ്കരമായിട്ട്, ഇന്നലത്തെ സംഭവത്തിനകത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി.
0: അതെ അതെ.
1: കാരണം അത് പെട്ടെന്ന്, ഞാൻ പറയുന്ന വേറെ ഒന്നും അല്ല, ഓരോരുത്തരുടെ ഓരോ നിയമമാ, പക്ഷെ നമുക്ക് ഒരു ചാൻസ് കൂടെ അവർക്ക് ഒന്ന് കൊടുക്കാന്നുള്ളതാണ് പറയുന്നത്.
0: അപ്പം അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരു ചാൻസും കൂടി അവർക്ക് കൊടുക്കണമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ലല്ലോ. കാര്യം നമ്മൾക്ക് നമ്മളുടെ രാജ്യത്ത്
1: ഒഴിവുള്ള കാര്യം പറയാം, ഒരാള് തെറ്റ് ചെയ്ത അവര് വീണ്ടും ആ തെറ്റിൽ നിന്നും മോചിതനായി നല്ലൊരു രീതിയിലോട്ട് വരാനാ ഒരു ചാൻസ്. പിന്നെ പിന്നെ രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ചാൻസ് കൂടെ ആർക്കാരും കൊടുത്ത അവര് രക്ഷപ്പെട്ട് വരുന്നെങ്കിൽ വന്നോട്ടെ, ഇല്ലെങ്കിൽ പിന്നെ.
0: അതെ, അതിപ്പോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. നമ്മളുടെ രാജ്യത്താണെങ്കിൽ ഓക്കെ, നമ്മളുടെ രാജ്യത്തെ നിയമവും അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തെ ഒരു പരിരക്ഷയൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ മറ്റ് രാജ്യത്ത് നിന്നുകൊണ്ട് നമുക്കറിയാം നമുക്ക് എത്രത്തോളം അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നമുക്കറിയാം. പക്ഷെ ഇളവ് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിനും നമുക്ക് ഉത്തരമുണ്ട്. കാര്യം അതിന് ഉത്തരമാണ് നമ്മള് നേരത്തെ നമ്മള് അവിടെ നിന്നും മോചിതനായിട്ടുള്ള ആളുകളുടെ, പല ആളുകളുടെയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മോചിതരായിട്ടുമുണ്ട്, വധശിക്ഷ വരെ എത്തിയിട്ട് മോചിതരാക്കിയിട്ടുള്ള, നമ്മളെ മലയാളികൾ ചേർന്ന് മോചിതരാക്കിയിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാന്ന് നോക്കാം. നമസ്കാരം
2: മോളെ. നമസ്കാരം മോളെ.
0: നമസ്കാരം.
2: പിന്നെ മോള് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ തെറ്റ് ചെയ്യാതെയും ശിക്ഷകൾ അനുഭവിക്കുന്നെന്ന് പറയുന്ന മോള് ഒരു പോയിന്റ് പറഞ്ഞ കറക്റ്റായ ഒരു പോയിന്റാ. കാരണം ഇന്ന് ഒരുത്തരെയും വിശ്വസിക്കാനൊക്കത്തില്ല. ചില എത്ര നല്ല കൂട്ടുകാരായാലും ബന്ധുക്കളായാലും ആരായാലും കുഞ്ഞുങ്ങളെ ചതിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ വണ്ടി ഇങ്ങോട്ടൊന്ന് തന്നെ ഞാൻ അങ്ങോട്ട് ഇതൊന്ന് കൊടുത്തേ ചേർത്തെ, പിടിക്കപ്പെടുമ്പോ വണ്ടി ഇവന്റെ പേരിലുള്ളതാ. അതേപോലെ ഈ സാധനങ്ങളല്ലതാ ഇതൊന്ന് പിടിച്ചോന്ന് പറഞ്ഞ അവൻ രക്ഷപ്പെടും. അവരറിയത്തില്ലയോ എന്റെ കൂട്ടുകാരല്ലയോ, ഞാൻ ഇതൊന്ന് സൂക്ഷിച്ചോളാന്ന് പറയും. പക്ഷെ അവൻ നിരപരാധിയായവനെ ആയിരിക്കും പിടിക്കപ്പെടുന്നത്. ഇതെല്ലാ മനുഷ്യരിലും ഇതൊരറിവായിരിക്കണം. പിന്നെ ഇവിടുത്തെ നിയമം അല്ലാത്തടത്ത് സൗദി അറേബ്യ പോയി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ നല്ലതാ കൊടുത്തത്. പിന്നെ ഒരു ചാൻസ് കൊടുക്കാമെന്ന് പറയുന്നത് കുറച്ചുകൂടെ, കാരണം അദ്ദേഹം നിരപരാധിയാണെന്നുള്ളത് പറയുന്നുണ്ട്, പക്ഷെ നമ്മള് കണ്ടില്ലല്ലോ.
0: നമ്മുടെ
2: നാട്ടിലെന്ന് പറയുമ്പോ മോളെ ഇതിന് ശിക്ഷയില്ല. ഇവിടെ ഇതൊക്കെ വിൽക്കുന്നവനും ഒരു കൊല ചെയ്യുന്നവനും എല്ലാം ഹാപ്പിയായിട്ട് ഇറങ്ങി വന്ന പിന്നെ ഇതിന്റെ മൂന്നിരട്ടി കച്ചവടം നടക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ അത് നടക്കത്തില്ല. അങ്ങനെയുള്ളടത്ത് ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് സ്വന്തമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷ വേണം. പക്ഷെ അദ്ദേഹം നിരപരാധിയാണെന്നും പറയുന്നു.
0: നമ്മള് നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് അറിവില്ല, നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് അതുകൊണ്ട് പറയാനും സാധിക്കില്ല ആ ഒരു കാര്യത്തിൽ. പക്ഷെ നമ്മൾ സ്നേഹത്തിന്റെ പേരിലോ സൗഹൃദത്തിന്റെ പേരിലോ സാമ്പത്തിക സഹായത്തിന്റെ പേരിലോ പരിശോധിക്കാതെ ഒരിക്കലും സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകരുത്. അപരിചിതരുടെ പാഴ്സലുകളോ നമ്മൾ ഏറ്റെടുക്കരുത്. വാഹനത്തിന്റെ ആ ഒരു ഉള്ളടക്കം ഉറപ്പാക്കാതെ അത് നിർത്തി കടത്തിക്കൊണ്ട് പോവുകയും നമ്മൾ ചെയ്യരുത്. കാരണം ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന ഒരു ചെറിയ സഹായം നമ്മളുടെ ജീവിതത്തിൽ തിരിച്ചു പോകാൻ കഴിയാത്തൊരു തീരുമാനമായിട്ട് വേണമെങ്കിൽ മാറിയേക്കും. അതായത് ലഹരിക്കടത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, അതൊരു സമൂഹത്തെ തകർക്കും, ഒരു കുടുംബത്തെ തകർക്കും, ഒരു തലമുറയെ തന്നെ തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ വിശ്വാസം നല്ലതാണ്, ഓരോ മനുഷ്യരിലും ആരെയാണെങ്കിലും നമ്മളൊരു വിശ്വാസം നല്ലതാണ്. പക്ഷേ അമിതമായിട്ടുള്ള വിശ്വാസം അത് ആരിലും നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. അത് അപകടകരമാകും, പിന്നീട് നമുക്കത് വളരെയധികം അപകടകരമാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയേണ്ട സാഹചര്യം വരാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധയ്ക്ക് ചിലപ്പോൾ ഒരു ജീവിതം മുഴുവനും ചിലപ്പോൾ നമ്മൾ ബലി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു ജാഗ്രത നമ്മൾ പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. ചില വാർത്തകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കും, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ബാക്കി കിടക്കുമായിരിക്കും അല്ലേ. അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ മലയാളികൾക്കിടയിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെയായിരുന്നു. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് പ്രകാരം മയക്കുമരുന്ന് കടത്ത് കേസിലാണ് ശിക്ഷ നടപ്പിലാക്കിയത്. റിപ്പോർട്ടുകൾ പ്രകാരം 2023 ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം പിടിയിലാകുന്നത്. അപ്പം ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വളരെയധികം ഒരു വാർത്തയിൽ നമ്മൾ സാധാരണമായി കാണുന്ന ഒരു പേര് മാത്രമാണ്. പക്ഷേ ആ പേരിന് പിന്നിൽ ഒരു കുടുംബമുണ്ടാകും, ഒരു അമ്മയുണ്ടാകും, ഒരു ഭാര്യയുണ്ടാകാം, മക്കളുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം, അയാൾ വീട്ടിലേക്ക് വിളിച്ചിരുന്ന ഒരു ഫോൺ നമ്പർ ഉണ്ടാകാം അല്ലേ. എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിച്ചോ, പണം അയച്ചിട്ടുണ്ട്, ഞാൻ ഉടൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരുപാട് ചെറിയ ചെറിയ ഓർമ്മകൾ ഉണ്ടാകും.

ഒരു ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പേ അല്ലേ നമ്മൾ അമേരിക്കയിലെ ഒരു സംഭവം തന്നെ നമ്മൾ കണ്ടത്. അതായത് രണ്ട് പെൺകുട്ടികൾ മരിക്കാനായിട്ട് ഇടയായി. അതായത് മൂന്ന് സുഹൃത്തുക്കൾക്കിടയിൽ നടന്ന ഒരു പ്രശ്നത്തിന് തിരുവനന്തപുരത്ത് ഉള്ള രണ്ട് കുട്ടികൾ, പെൺകുട്ടികൾ ബലിയാടാ വേണ്ടി വരുന്നത് ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പം ഒരു കുടുംബത്തിന്റെ സാമൂഹിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ മക്കളും കഷ്ടപ്പെട്ട് വിദേശത്തേക്ക് നമ്മൾ പോകുന്നത്. ചിലർ പഠനത്തിനായിട്ട് പോകുന്നുണ്ട്, ചിലർ നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടാൻ, അവർക്കൊരു സ്വപ്നമായിട്ടുള്ള അവരുടെ ഒരു വീടോ അല്ലെങ്കിൽ മക്കളുടെ പഠിത്തമോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതമായിട്ടുള്ള ഭാവിയൊക്കെ കണ്ട് അല്ലെങ്കിൽ കടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നവരുണ്ട്. ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ജീവിക്കാനാണ് പലരും വിദേശത്തേക്ക് പോകുന്നത്. പക്ഷെ പ്രവാസ ജീവിതത്തിന് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരെയും പൂർണ്ണമായി നമുക്ക് അറിയണം എന്നുള്ളവരായിരിക്കണം എന്നില്ല. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിചയമുള്ളൊരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ പരമായിട്ട് മനസ്സിലാക്കിയ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരാളായിരിക്കാം. ഇവരിൽ ആരെങ്കിലും ഒരു സാധനം മറ്റൊരിടത്തേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടാൽ അതെന്താണെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിലെന്താണ്, എന്താണ് ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ തന്നത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെയുള്ളത് അന്വേഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തം. അതായതിന് ഒരു ചെറിയ ഉദാഹരണമുണ്ട്. ഒരാൾ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ ഒരു പാക്കറ്റാണ്, വീട്ടിലൊന്ന് കൊണ്ടുപോയെന്ന് കൊടുത്തേച്ചാൽ മാത്രം മതിയെന്ന്. അപ്പം നമ്മളൊന്ന് ചോദിച്ചേക്കാം, എന്താണ് ഇതിൽ? ചെറിയ സാധനങ്ങളാണ്, അത്രയും പറഞ്ഞാൽ മതി എന്ന് കരുതരുത്. പാഴ്സൽ തുറന്ന് പരിശോധിക്കാനായിട്ട് കഴിയുമോ, അത് നിയമപരമായി കൊണ്ടുപോകാൻ കഴിയുന്ന വസ്തുവാണോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. നിങ്ങൾ കടന്നു പോകുന്ന രാജ്യത്ത് അതിന് നിയന്ത്രണമുണ്ടോ? ഇതൊക്കെ ഉറപ്പാക്കാതെ മറ്റൊരാളുടെ സാധനം ഏറ്റെടുക്കുന്നത് വലിയ അപകടം നമുക്ക് ക്ഷണിച്ചു വരുത്തിയേക്കാം. അതായത് വിദേശ നിയമങ്ങളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ പരിചയിച്ചിരിക്കുന്ന നിയമങ്ങളും മറ്റൊരു രാജ്യത്തെ നിയമങ്ങളും ഒരുപോലെ ആകണമെന്നൊന്നുമില്ല. ഇവിടെ പ്രവൃത്തി ഇവിടെ ചെറിയ നിയമലംഘനമായി ഇവിടെ കണക്കാക്കപ്പെട്ടേക്കാം. അതായത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ നിയമലംഘനം മാത്രമായിരിക്കാം, പക്ഷെ മറ്റൊരു രാജ്യത്ത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ശിക്ഷയുണ്ടെന്ന് തന്നെ നമ്മൾ അതിന് മനസ്സിലാക്കണം. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന ഓരോ വ്യക്തിയും ആ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അറിവെങ്കിലും നേടേണ്ടതുണ്ട്. അതായത് പ്രത്യേകിച്ച് മയക്കുമരുന്ന്, കടത്ത്, അനധികൃതമായിട്ടുള്ള പണമിടപാടുകൾ, വ്യാജരേഖകൾ, അനധികൃത ഗതാഗതം, ഇതേപോലുള്ള കാര്യങ്ങൾ നിയമം വളരെയധികം കർശനമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, അതായത് ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ഓടിച്ച് പഠിച്ച രീതിക്ക് വെച്ചിട്ട് മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് പ്രയാസമാണ്, അത് ബുദ്ധിമുട്ടാണ്. കാര്യം അവിടെ അങ്ങനെ വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ വണ്ടി റേസ് ചെയ്യാനോ ഒന്നും നമ്മുടെ രാജ്യത്ത് പറ്റിയെന്ന് വരില്ല. അതായത് നമ്മുടെ രാജ്യത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സ്ഥലത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് വേറൊരിടത്തും നമുക്ക് പോയി കാണിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. ഇവിടെ ഒരു മറ്റൊരു വിഷയം കൂടി നമുക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ലഹരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ലഹരിക്കടത്തിന്റെ പിന്നിൽ അതിലും വലിയൊരു ശൃംഖലയുണ്ട് അല്ലേ. ഒരാൾ പണം സമ്പാദിക്കുന്നു, മറ്റൊരാൾ സാധനം എത്തിക്കുന്നു, മറ്റൊരാൾ അത് വിതരണം ചെയ്യുന്നു, അവസാനം അത് എത്തുന്നത് ഒരു യുവാവിൻ്റെ കൈകളിലേക്കാണ്. ഒരു കുടുംബത്തിലെ മകൻ്റെ ജീവിതത്തിലേക്കാകാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കാകാം, ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയിലേക്കാകാം. അതുകൊണ്ട് ലഹരി എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വകാര്യപരമായിട്ടുള്ളൊരു പ്രശ്നമല്ലേ, അത് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കൂടി പ്രശ്നമാണ്. ഒരു പക്ഷേ എവിടെയോ ഒരമ്മ തൻ്റെ മകൻ്റെ ഫോട്ടോ, പഴയ ഫോട്ടോ നോക്കുന്നുണ്ടാകാം അല്ലേ. ഒരു ഭാര്യ ഫോൺ തുറന്ന് പഴയ മെസ്സേജുകൾ വായിക്കുന്നുണ്ടാകാം. ഒരു കുഞ്ഞച്ഛൻ എപ്പോൾ വരും എന്നുള്ളൊരു ചോദ്യവുമായി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു നിയമ നടപടിയുടെ പിന്നിലുള്ള ഒരു മനുഷ്യവേദന നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് കോടതിയുടെ വിധിയെ മാറ്റി നിർത്തി നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യവും ഇതിലുണ്ട്. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രവാസികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന, നമ്മളുടെ ഈ ഒരു സെഗ്മെന്റ് കേൾക്കുന്ന പ്രവാസികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, വിദേശത്തേക്ക് ജോലി ചെയ്യുന്നവരോട് ഒരു പ്രത്യേക കാര്യം നമുക്ക് പറയാം. ആരെങ്കിലും എന്തെങ്കിലും കൈമാറിയാൽ ഇത് സുരക്ഷിതമാണോ എന്ന് ചോദിക്കാൻ നിങ്ങൾ മടിക്കുകയേ ചെയ്യരുത്. നിങ്ങളുടെ വാഹനത്തിൽ മറ്റൊരാൾ ഒരു സാധനം വെച്ചാൽ ഇത്
ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. യാത്രക്കിടെ പരിചയപ്പെട്ട ഒരാൾക്ക് ഒരു ബാഗ് കൈമാറിയാൽ അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് രണ്ട് തവണയെങ്കിലും നമ്മൾ ചിന്തിക്കണം. കാരണം സൗഹൃദത്തിന്

അതിലുണ്ടാകണം. വിശ്വാസത്തിന് പരിശോധന നമ്മൾ ചെയ്യേണ്ടത് ആവശ്യവുമാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, ഒരാൾ ഒരു കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അവർ തിരഞ്ഞെടുത്തിട്ട് അവരിങ്ങനെ വിദേശത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പല പല കാരണങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടത് ഒരു സുഹൃത്തെന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗങ്ങൾ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ എന്ന രീതിയിലോ ഒക്കെ നമ്മളുടെ ഒരു ആവശ്യവും കൂടിയായിട്ട് നമ്മൾ കണ്ടെത്തി അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിതിനകത്ത് പറയാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു വിഷയം, എന്നാൽ വളരെയധികം പ്രധാനമായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അതിന്റെ അവസാനം നമ്മൾ എവിടെ എത്തുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അല്ലേ. ഒരു ഒപ്പിടലായിക്കോട്ടെ, ഒരു പാസലായിക്കോട്ടെ, ഒരു യാത്രയായിക്കോട്ടെ, ഒരു പരിചയക്കാരന്റെ അഭ്യർത്ഥനയായിക്കോട്ടെ, ഒരു ചെറിയ സഹായമായിക്കോട്ടെ, ഇവയിൽ ഏതെങ്കിലും ഒരു തീരുമാനം ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നവർ നിയമങ്ങളെക്കുറിച്ച് അറിയുക, അപരിചിതമായ സാധനങ്ങൾ നമ്മൾ കൈപ്പറ്റാതിരിക്കുക, സംശയമുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതരോട് നമ്മൾ ചോദിക്കുക, ലഹരിക്കെതിരെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മൾ സംസാരിക്കുക. കാരണം ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ജീവിതം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, ഒരു കുടുംബം തകരുന്നതിന് മുമ്പ് ഒരു തീരുമാനം മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. ഇത് ഒരാളുടെ കഥയായി മാത്രം കണ്ടിട്ട് നമ്മൾ മറക്കേണ്ട ഒരു വാർത്തയല്ല കേട്ടോ, നമ്മളുടെ പ്രവാസി സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പായി ഓർക്കേണ്ട ഒരു വാർത്ത കൂടിയാണ്. ഇന്നത്തെ ഈ വിഷയം കേട്ടിരിക്കുന്ന നമ്മളോടും നമുക്കൊരു ചോദ്യം ചോദിക്കാം. നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കാം. കാരണം ചിലപ്പോൾ ഒരു ചെറിയ സംശയം ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നാണ്ട് നമ്മുടെ ഓണാട്ടുകാരൻ്റെ പാസഞ്ചറിൻ്റെ സമയം ഇവിടെ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ തീർക്കുമ്പോൾ നാളെ നമ്മൾ കാണുന്നത് അടുത്ത മാസത്തിലാണ് എന്നുള്ളൊരു കാര്യം, അതായത് 10-ാം മാസത്തിലാണ് പറയുന്ന ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വേഗം ചെയ്യുക, നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യുക, ദോഷങ്ങൾ ചെയ്യാതെ ഇരിക്കുക, സമയങ്ങൾ നമ്മളാരെയും കാത്തു നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ലേസറും ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: ലക്ഷ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. ലക്ഷ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. ലക്ഷ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: Stay tuned, stay happy with the radio 91.2.

റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഒട്ടനവധി തൊഴിലവസരങ്ങളുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ അധ്യാപക തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 8 ഒഴിവുണ്ട്. സയന്റിസ്റ്റ് സി ഒഴിവ് 4, ജനറൽ ഒബിസി 2, SSC 1, യോഗ്യത MD PhD തത്തുല്യം, പ്രായം 35 വയസ്സിൽ കവിയരുത്. സയന്റിസ്റ്റ് സെക്കൻഡ് ഇ ഒഴിവ് 2, ജനറൽ 1, SSC 1, ശമ്പള സ്കെയിൽ, യോഗ്യത MD PhD തത്തുല്യം, പ്രായം 45 വയസ്സിൽ കവിയരുത്. സയന്റിസ്റ്റ് ഓഫ് ഒഴിവ് ജനറൽ 1, OBC 1, യോഗ്യത MD PhD തത്തുല്യം, പ്രായം 50 വയസ്സിൽ കവിയരുത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി നവംബർ 30. വിശദ വിവരങ്ങൾക്ക് www.rgcb.rec.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരത്തുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയിൽ ഇലക്ട്രീഷ്യന്റെ 4 ഒഴിവിലേക്കും ഇലക്ട്രിക്കൽ സൂപ്പർവൈസറുടെ 1 ഒഴിവിലേക്കും അപേക്ഷ ക്ഷണിച്ചു. താൽക്കാലിക നിയമനമാണ്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി ഒക്ടോബർ 3. വിശദ വിവരങ്ങൾക്ക് www.cdit.kerala.gov.in വെബ്സൈറ്റിൽ ലഭിക്കും. ഇടുക്കി ജില്ലാ ആശുപത്രി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡയാലിസ് ടെക്നീഷ്യന്മാരുടെ ഒഴിവുണ്ട്. യോഗ്യത BSc ഡയാലിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസ് ടെക്നോളജി, പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ. ഫ്രഷേഴ്സിനെയും പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നൽകിയവരെയും പരിഗണിക്കുന്നു. പ്രായം 40 വയസ്സിൽ കവിയരുത്. അഭിമുഖം ഒക്ടോബർ 6 രാവിലെ 11 ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ. ഫോൺ നമ്പർ 0 4 8 6 2 2 3 2 4 7 4. കുറച്ച് പാട്ട്.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. കൊല്ലത്ത് അനാഥ മന്ദിരത്തിലേക്ക് ഫാർമസിസ്റ്റ്, ഫീൽഡ് വർക്കേഴ്സ്, നഴ്സ്, ഡ്രൈവർ, രോഗി പരിചാരകർ എന്നിവരെ ആവശ്യമുണ്ട്. ഫോൺ നമ്പർ 9383723269956. ഐടിഐ യോഗ്യതയും ഇലക്ട്രിക് ജോലികളിലും 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഇലക്ട്രീഷ്യനെ ആവശ്യമുണ്ട്. പ്ലംബിംഗ് ജോലി അറിയാവുന്നവർക്ക് മുൻഗണന. പ്രായപരിധി 30-40 വയസ്സിനു മധ്യേ. താമസവും ഭക്ഷണവും സൗജന്യം. ബയോഡേറ്റയും ഫോട്ടോയും ഉടൻ അപേക്ഷിക്കുക. ഇമെയിൽ ID gmre@gmail.com. വാട്സ്ആപ്പ് നമ്പർ 8891635736. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 13 ഒഴിവുകളാണുള്ളത്. ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ ഷുഗർ ടെക്നോളജി ഒഴിവ് 1, OBC 1. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം. അസിസ്റ്റന്റ് ലോജിസ്റ്റിക് കൌൺസിലർ ഇന്ത്യൻ ലീഗൽ സർവീസ് ഒഴിവ് 8. ജനറൽ 4, EWSC 1, OBC 2 ഒഴിവുകളാണ് ഉള്ളത്. ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നിയമന നീതിന്യായ മന്ത്രാലയത്തിന്റെ കീഴിലാണ് അവസരമുള്ളത്. ലോ ഓഫീസർ ഒഴിവ് 1, ജനറൽ 2, OBC 1 ഒരൊഴിവ് ഭിന്നശേഷിക്കാർക്കും. ബിൽഡിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡൽഹി ഗവൺമെന്റിന്റെ കീഴിലാണ്. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 2, കാർഡിയോളജി ഒഴിവ് 1, OBC 1. ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിലിന്റെ കീഴിലാണ്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upsconline.nic.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അവസാന തീയതി 8.

101.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ദക്ഷിണ റെയിൽവേയിൽ കായിക താരങ്ങൾക്ക് അവസരമുണ്ട്. 67 ഒഴിവുകളാണുള്ളത്. ലെവൽ 2, ലെവൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 16 ഒഴിവിലും ലെവൽ 4, ലെവൽ 5 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 5 ഒഴിവിലും ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 46 ഒഴിവുമാണ് ഉള്ളത്. വിവിധ കായിക ഇനങ്ങളിലാണ് ഒഴിവ്. വനിതകൾക്കും അപേക്ഷിക്കാം. അത്ലറ്റിക്സ് 15, ബോക്സിംഗ് 9, ബാസ്കറ്റ്ബോൾ 3, ക്രിക്കറ്റ് 11, ക്യൂ സ്പോർട്സ് 1, ഫുട്ബോൾ 8, വോളിബോൾ 9, ഹോക്കി 7, വെയ്റ്റ് ലിഫ്റ്റിംഗ് 4. ലെവൽ 1 തസ്തികകൾക്ക് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITA, NSC. തത്തുല്യ ലെവൽ 2-3 തസ്തികകൾക്ക് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ 10-ാം ക്ലാസ്സും ITAയും. ലെവൽ 4-5 തസ്തികകൾക്ക് ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. ലെവൽ 5-4 തസ്തികകളിലേക്ക് കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസ്, വേൾഡ് കപ്പ്, ജൂനിയർ സീനിയർ ഒളിമ്പിക്സ് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ രാജ്യത്തെ പ്രതിദാനം ചെയ്തവർക്കാണ് അവസരം. ലെവൽ 3-2 തസ്തികകൾക്ക് കോമൺവെൽത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, സീനിയർ ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പ്, ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ കുറഞ്ഞത് സ്ഥാനമെങ്കിലും നേടിയവരെ പരിഗണിക്കൂ. ലെവൽ 1 തസ്തികകൾക്ക് സംസ്ഥാനത്തെ പ്രതിദാനം ചെയ്ത സീനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 8-ാം സ്ഥാനമെങ്കിലും നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക നേട്ടങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം കാണുക. 2027 January 1 18-25 പ്രായമുള്ളവര് അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ്, ട്രയൽസിലെ പ്രകടനം, കായിക നേട്ടങ്ങൾ, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. ട്രയൽസിന്റെ തീയതി പിന്നീട് അറിയിക്കും. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും SC/ST വിഭാഗക്കാർക്കും 250 രൂപയും മറ്റുള്ളവർക്ക് 500 രൂപയുമാണ് ഫീസ്. ട്രയൽസിൽ പങ്കെടുത്ത വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും SC/ST വിഭാഗക്കാർക്കും മുഴുവൻ തുകയും മറ്റുള്ളവർക്ക് 400 രൂപയും തിരികെ ലഭിക്കും. അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി October 25. വിശദ വിവരങ്ങൾക്ക് WWRRCMAS.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മനോഹരമായ പാട്ട്.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ആസാമിലെ ഗുവാഹട്ടി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബ്രഹ്മപുത്ര ക്രാക്കർ ആൻഡ് പോളിമർ ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫോർമാൻ 5, കെമിക്കൽ സിവിൽ 1, ഇൻസ്ട്രുമെന്റേഷൻ 1, ജൂനിയർ സൂപ്രണ്ട് 1, ഹ്യൂമൻ റിസോഴ്സ് 1, ഓപ്പറേറ്റർ 8, കെമിക്കൽ 8, ടെക്നീഷ്യൽ 7, ഇലക്ട്രിക്കൽ 3, ഇൻസ്ട്രുമെന്റേഷൻ 2, മെക്കാനിക്കൽ 1. മേൽപ്പറഞ്ഞ ഒഴിവുകൾക്ക് പുറമെ ഭിന്നശേഷിക്കാരിൽ നിന്ന് മാത്രമായി ഓപ്പറേറ്റർ, കെമിക്കൽ ട്രെയിനി, ടെക്നീഷ്യൻ, മെക്കാനിക്കൽ ട്രെയിനി, അക്കൗണ്ടന്റ്സ്, അസിസ്റ്റന്റ് ട്രെയിനി എന്നീ തസ്തികകളിലെ ഓരോ ഒഴിവിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഐ ടി ഐ ഡിപ്ലോമ ബിരുദം ട്രെയിനി ഒഴികെയുള്ള

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
6: താൻ എന്റെ ഒപ്പം പാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
7: വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ ആതിരയാണ്. കണ്ണൂർ സർവകലാശാലയിൽ നീന്തൽ പരിശീലകൻ കരാർ അടിസ്ഥാനത്തിൽ നീന്തലിൽ NSS AASS ഡിപ്ലോമ. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാലിൽ അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 7 ഒക്ടോബർ വൈകിട്ട് 5 മണി വരെ. വിലാസം കായിക വിദ്യാഭ്യാസ ഡയറക്ടർ, കണ്ണൂർ സർവകലാശാല, മാങ്ങാട്ടുപറമ്പ്, ക്യാമ്പസ് PO 6705567. ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ നന്ദിയോട് SKVHS സ്കൂളുകളിലേക്ക് HST. ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ നന്ദിയോട് SKVS SSS സ്കൂളിലേക്ക് HST മലയാളം അധ്യാപകരെ ആവശ്യമുണ്ട്. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റോടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 8 ഒക്ടോബർ മുൻപായി മാനേജർക്ക് അപേക്ഷ നൽകുക. വിലാസം മാനേജർ SKVHSS നന്ദിയോട്, ഓഫീസ് ഓഫ് ദ മാനേജർ, ദ സൗത്ത് പാർക്ക് ബിൽഡിംഗ്.

വെൽക്കം ബാക്ക് ടു ഇതെൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അടൂരിലെ ലോട്ടറി കടയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഫോൺ നമ്പർ 9499573703. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പിടി തുടങ്ങിയ ശാസ്ത്രീയ നൃത്തരൂപങ്ങളുടെയും കോസ്റ്റ്യൂമുകൾ തുന്നാൻ കഴിവുള്ള പരിചയ സമ്പന്നരായ തയ്യൽ വിദഗ്ധരെ ആവശ്യമുണ്ട്. ഫോൺ നമ്പർ 9847435534. ഹെർക്കുലിസ് BSA സൈക്കിൾ ഫിറ്റ്നസ് എക്യുപ്മെന്റ്. ഈ സൈക്കിൾ മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം ഷോറൂമുകളിലേക്ക്. സെയിൽസ്മാൻ 4 ഒഴിവ്. യോഗ്യത +2, ടെക്നിക്കൽ അസിസ്റ്റന്റ് 2 ഒഴിവ്. യോഗ്യത ITA, ഡിപ്ലോമ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നിവരെയും ആവശ്യമുണ്ട്. ഫോൺ നമ്പർ 9499251043. കാഞ്ചിക്കോട് FRP പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട്. FRP പ്രോഡക്ട്സ് രംഗത്ത് 4-5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൽ നിർബന്ധം. കഞ്ചിക്കോട് ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. ശമ്പളം പ്രവൃത്തി പരിചയമനുസരിച്ച്. CV അയക്കുക SSINDUSTRIKSKNJIKOD@gmail.com. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

വെൽക്കം ബാക്ക് ടു ഞാൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാനാണ്, ഞാൻ ആതിരയാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NDPC തസ്തികളിലേക്ക് വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കും. NDPC ഗ്രാജുവേറ്റ് തസ്തികൾ 3477 ഒഴിവുകളും NDPC അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികളിലേക്ക് 1688 ഒഴിവുമാണ് ഉള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലാണ് RRB ഒഴിവുകൾ. തെരഞ്ഞെടുപ്പിന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടാകും. 2027 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് അപേക്ഷകരുടെ പ്രായം കണക്കാക്കുക. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യതാ ബിരുദം. അപേക്ഷാ തീയതി 8 October മുതൽ November 6 വരെ. NDPC ഗ്രാജുവേറ്റ്, NDPC അണ്ടർ ഗ്രാജുവേറ്റ്, യോഗ്യത +2. അപേക്ഷാ തീയതി 15 October മുതൽ November 13 വരെ. വിശദമായ വിജ്ഞാപനം https://rrbindianrailways.government എന്ന വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും. www.rrbapply.government മുഖേനയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. പാട്ടുകൾ കേൾക്കാം, തിരികെ വരാം.

റേഡിയോ ജംഗ്ഷനിൽ ആദരയാണ്. ആസിനോവ ടെക്നോളജീസ് കണ്ടന്റ് ക്രിയേറ്റർ തേടുന്നു. ഇംഗ്ലീഷ് ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും, കണ്ടന്റ് ക്രിയേറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് 1-2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. കണ്ടന്റ് റൈറ്റിംഗിൽ വൈദഗ്ധ്യവും മികച്ച പോർട്ട്ഫോളിയോയും ഉള്ള തുടക്കക്കാർക്കും അപേക്ഷിക്കാം. ഇമെയിൽ ID career@asinova.info. വിലാസം തേജസ്വിനി ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. വെബ്സൈറ്റ് www.asinova.technologies.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 12. മുത്തൂറ്റ് പാപ്പച്ചൻ ടെക്നോളജീസ് വിവിധ തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രവൃത്തി പരിചയമുള്ളവർക്ക് അവസരം. സ്ഥിര നിയമനമാണുള്ളത്. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ, ഡാറ്റാ സയന്റിസ്റ്റ്, ഫിൻടെക് മാനേജർ, അനലിറ്റിക്സ്, AI ആൻഡ് ഡാറ്റ എഞ്ചിനീയറിംഗ്, ഡാറ്റ അനലിസ്റ്റ്, ഫിൻടെക്. ഇമെയിൽ ID divyaknayar@muthoot.com. വിലാസം കാർണിവൽ ടെക്നോ പാർക്ക്, ടെക്നോ പാർക്ക് ക്യാമ്പസ്, തിരുവനന്തപുരം. വെബ്സൈറ്റ് www.mtglobal.com. അവസാന തീയതി ഒക്ടോബർ 31. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 91.0. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പതിരും.
1: എന്റെ ചേട്ടാ, ആ യതീന്ദ്രന്റെ മരണ വീട്ടിൽ പോകണ്ടായിരുന്നു.
2: എന്താ അവന്റെ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലയോ?
1: കരച്ചിലോ? അവിടെ ആരും കരയുന്നത് ഞാൻ കേട്ടില്ല.
2: ആരും കരയാത്ത ആലോചിച്ചാണോ എനിക്ക് സങ്കടം വന്നത്?
1: ചേട്ടാ, മരണ വീട്ടിൽ വന്ന പെണ്ണുങ്ങളെല്ലാം പരസ്പരം പറയുന്നത് യതീന്ദ്രന്റെ പഴയ കാര്യങ്ങളായിരുന്നു.
2: അത് പിന്നെ മരണ വീട്ടിൽ വന്ന മരണപ്പെട്ട ആളെ കുറിച്ച് പറയും.
1: ചേട്ടന്, ഞാൻ പറഞ്ഞത് പിടികിട്ടിയില്ലയോ? യതീന്ദ്രൻ ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചോ അതൊക്കെ ആയിരുന്നു ചർച്ച.
2: മരണപ്പെട്ട ആളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല.
1: അതൊക്കെ ആരോട് പറയാനാ? ആക്ഷേപിച്ചു പറയുകയും ചെയ്തു, അടക്കി പിടിച്ച് ചിരിക്കുകയും ചെയ്തു.
2: പറഞ്ഞു ചിരിച്ചവരുടെ ഒക്കെ ഭർത്താക്കന്മാരെല്ലാം വളരെ ഡീസന്റ് കക്ഷിക്കാരല്ലയോ?
1: അത് ഞാനും മനസ്സുകൊണ്ട് ആലോചിച്ചു.
2: ഇത്തരത്തിലുള്ള മോശം വർത്തമാനം കേൾക്കുമ്പോ അപ്പഴേ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം.
1: ഞാൻ പെട്ടെന്ന് ഇറങ്ങിഞ്ഞു പോരുന്നു. വഴിക്ക് വെച്ച് നമ്മുടെ ചീവീട് കാർത്തിയാണിയെ
2: കണ്ടായിരുന്നു.
1: എന്റെ ചേട്ടാ എന്നെ തടഞ്ഞു നിർത്തി യതീന്ദ്രന്റെ ഓരോരോ കാര്യങ്ങൾ വിസ്തരിച്ച് അങ്ങ് പറയാൻ തുടങ്ങി.
2: കാർത്തിയാനിയുടെ ഭർത്താവിനെ പണ്ട് നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടടിച്ച കാര്യം നീ അങ്ങോട്ടങ്ങ് ചോദിക്കാൻ എന്താ?
1: ഞാനൊന്നും മിണ്ടിയില്ല.
2: എന്തുവാടാ രാജു, നിന്റെ ചിറ്റപ്പിന് ഈ വയസ്സങ്കാലത്ത് എന്തോ തോന്നിയതാ?
1: വാർത്ത അറിഞ്ഞപ്പോ ഞങ്ങളങ്ങ് ഞെട്ടിപ്പോയി. ആദ്യം വിശ്വസിച്ചില്ല, പിന്നെ വിശ്വസിക്കാവുന്ന പലരും ഇവിടെ വന്നിരുന്ന് പറഞ്ഞു.
3: എന്നാ സത്യം തെളിഞ്ഞപ്പോ പ്രശ്നം ഒത്തുതീർപ്പായ കാര്യം നിങ്ങൾ അറിഞ്ഞോ?
4: ഇല്ല, ആരും പറഞ്ഞില്ല.
3: അതാരും പറയത്തില്ല. അമ്മാവാ, കഴിഞ്ഞ ആഴ്ച ചിറ്റപ്പൻ പെൻഷൻ വാങ്ങാൻ ട്രഷറി പോയായിരുന്നു.
2: പെൻഷൻ വാങ്ങിയിട്ട് തിരികെ വന്നപ്പോ ഇവിടെ കയറുകയും ചെയ്തു.
3: ട്രഷറി ചെന്നപ്പോ ചിറ്റപ്പന്റെ സീനിയർ ആയിട്ട് പഠിച്ച ഏലിയമ്മ സാറിനെ കണ്ട്.
1: അപ്പൊ അവർക്ക് 10-79 വയസ്സായി കാണുമല്ലോ.
3: ഉണ്ട്, അവരെ കുറിച്ചാ പറഞ്ഞത്.
1: അയ്യോ,
3: മൊത്തം കേക്കമ്മാവി. അവര് തമ്മിൽ ഏറെ നേരം വർത്തമാനം പറഞ്ഞു. പറഞ്ഞത് മുഴുവനെ മുട്ടുവേദനയുടെ ചികിത്സയെ കുറിച്ചാ.
2: വൃത്തരാവിലെ അമ്മ കാണുമ്പോ രോഗകാരിയായിരിക്കുമല്ലോ മിക്കവാറും ചർച്ച.
3: നമ്മുടെ കിഴക്കേപ്പാട്ട് അലിയാരി കുഞ്ഞ സാറിന് മുട്ടുവേദന വന്ന കാര്യവും നെടുമങ്ങാട് ഒരു ആശുപത്രി കൊണ്ടുപോയ ഒക്കെ ചിറ്റപ്പം പറഞ്ഞു.
2: അവളുടെ ഭർത്താവിനെ അവിടെ കാണിച്ചാൽ മതിയെന്നും പറഞ്ഞു കാണും.
3: പറഞ്ഞ് അവര് തമ്മിൽ സംസാരിക്കുന്നത് നമ്മളെ പാക്കിന്റെ അയ്യത്തെ വിനയൻ കണ്ട്. അവൻ അവന്റെ അമ്മാവനെ കൊണ്ട് ട്രഷറി വന്നതായിരുന്നു.
1: പാക്കിന്റെ അയ്യത്തെ വിനയനെ പച്ചവെള്ളത്തിൽ തീ കത്തിക്കുന്നവനാ?
3: അത് തന്നെ അമ്മാവി സംഭവിച്ചത്. കുഞ്ഞമ്മ അമ്പലത്തിൽ തൊഴാൻ പോയി ചെന്നപ്പോ വിനയൻ കുഞ്ഞമ്മയെ ദൂരെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുത്ത് ചിറ്റപ്പന് ഒരാളുമായിട്ട് അടുപ്പമുണ്ടെന്ന്.
1: എടാ ദ്രോഹി,
3: പാവം കുഞ്ഞമ്മ, അതങ്ങ് വിശ്വസിച്ച്. അതിന്റെ കൂടെ പലപ്പോഴും ചിറ്റപ്പനെ ഏലിയമ്മ സാറിന്റെ കോള് വരും, മുട്ടുവേദനയുടെ കാര്യം പറയും. കുഞ്ഞമ്മ കൂടുതലൊന്നും പറയത്തില്ല. പൊട്ടിക്കരഞ്ഞോണ്ട് കുഞ്ഞമ്മ അങ്ങ് പോയി.
2: പോകരുതെന്ന് ചിറ്റപ്പൻ പറഞ്ഞില്ലയോ?
3: പരമാവധി പറഞ്ഞ്. കുഞ്ഞമ്മ അതൊന്നും വിശ്വസിച്ചില്ല.
1: എങ്ങനെ വിശ്വസിക്കും? ആ രീതിയിൽ വിനയൻ പറഞ്ഞു കയറ്റി വെച്ചേക്കാണും.
3: ഏതായാലും ആ സംഭവം ഏലിയമ്മ സാറിന്റെ വീട്ടിൽ പറഞ്ഞു.
2: ഈ വിനയനെ മുക്കാലി കെട്ടി അങ്ങ് അടിക്കണം.
3: ഏലിയമ്മ സാർ മുട്ടുവയ്യാതിരിക്കുന്ന ഭർത്താവിനെയും കയറ്റി കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ വെച്ച് സകല കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് പോയ കാറ് തന്നെ കുഞ്ഞമ്മ തിരിച്ചിങ്ങി വന്ന്.
2: വിനയന വെറുതെ കുരുക്കുണ്ടാക്കിയെന്ന കാര്യം ചിറ്റപ്പൻ അറിഞ്ഞോ?
3: അതാ അതിലും രസം. ഏലിയമ്മ സാറേ മാനനഷ്ടത്തിന് കേസ് കൊടുത്തെന്ന് ചിറ്റപ്പൻ വിനയനെ അറിയിച്ച്.
2: അത്യാവശ്യ കാര്യമാ, കുറെ നാള് കോടതി കയറി ഇറങ്ങട്ടെ.
3: കേസാകും എന്നറിഞ്ഞപ്പോ വിനയൻ മെമ്പറേയും കൂടി ചിറ്റപ്പനെ വന്ന് കണ്ട് ക്ഷമ പറഞ്ഞ് ഏലിയമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന് മാപ്പും ചോദിച്ചു.
1: അമ്പലത്തിൽ തൊഴാൻ പോയവൻ തൊഴുതിട്ട് മടങ്ങി പോന്ന പോരായിരുന്നോ?
2: എന്തായാലും നിന്റെ കുഞ്ഞമ്മയാള് കൊള്ളാമല്ലോ. എന്തേലും ഒന്ന് കൊട്ടാൽ തന്നെ ഉടനെ അടി അങ്ങ് ഇറങ്ങും.
1: അവര് നിഷ്കളങ്കരായതുകൊണ്ടാ പോയത്.
2: എന്തായാലും വിനയൻ ഇങ്ങോട്ട് വരട്ടെന്നാലും വർത്തമാനം ഞാൻ പറയും.
1: പറഞ്ഞാലെന്തുവാ, വിഷവിത്ത് വിതറി ആനന്ദം കൊള്ളും അന്യന്റെ നാശം കൊതിക്കുന്ന മാനസം.

0: എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. തുഫാൻ ലഹരി വിരുദ്ധ പോരാട്ടത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തതായും തുഫാൻ രണ്ടാം ഘട്ടത്തിലൂടെ ഈ പോരാട്ടം സംസ്ഥാനത്തെ ഓരോ വീടുകളിലേക്കും എത്തുകയാണെന്നും തൊഴിൽ വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. യുവജനങ്ങളെ ലഹരിയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ലഹരി വിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ലഹരിമുക്ത കൊല്ലം ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ജയൻ മെമ്മോറിയൽ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ അമ്മമാരെ ഇന്ന് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന വിപത്താണ് രാസലഹരിയെന്ന് മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പും നടത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ ലഹരി മാഫിയ വളരുകയായിരുന്നു. ലഹരി മാഫിയയുടെ അടിവേർ അറുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ എന്ന പോരാട്ടമാണ് വലിയ വിജയമായത് എന്നും ജനം ഏറ്റെടുത്തതെന്നും മന്ത്രി പറഞ്ഞു. ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും ബോധവാന്മാരാകണമെന്നും അതനുസരിച്ച് ജീവിത രീതി ക്രമപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. ആരോഗ്യമുള്ള ശരീരവും മനസ്സും നമ്മുടെ ജീവിതത്തിലും ജോലിയിലും മുന്നേറാൻ പ്രാപ്തരാക്കുമെന്നും കളക്ടർ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തിൽ കൊല്ലം ജില്ലാ ആരോഗ്യവകുപ്പും മോട്ടോർ വാഹന വകുപ്പിന്റെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ട്രാക്ക് സംഘടനയും കൊട്ടിയം കിംസ് ആശുപത്രിയും സംയുക്തമായി കളക്ടറേറ്റ് ജീവനക്കാർക്കായി സംഘടിപ്പിച്ച സൌജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഇരുചക്ര വാഹനയാത്രയിൽ കുട്ടികളും ഹെൽമറ്റ് ധരിക്കണമെന്ന അവബോധം സൃഷ്ടിക്കാനായി ജില്ലാ ശിശുക്ഷേമ സമിതി ആവിഷ്കരിച്ച കുട്ടികൾക്കും വേണം ഹെൽമറ്റ് പദ്ധതിയിലേക്ക് ട്രാക്ക് നൽകുന്ന സൌജന്യ ഹെൽമറ്റുകളുടെ കൈമാറ്റവും കളക്ടർ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കുകയെന്നത് ഒരു സംസ്കാരമായി വളരണമെന്നത് കളക്ടർ പറഞ്ഞു. ട്രാക്ക് കൈമാറിയ ഹെൽമറ്റുകളടക്കം 1000 ഹെൽമറ്റുകൾ അഞ്ചാലുമൂട് സർക്കാർ HSSൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിതരണം ചെയ്യും. അഞ്ചാലുമൂട് HSSനെ സമ്പൂർണ്ണ ഹെൽമറ്റ് സാക്ഷരത നേടിയ സ്കൂളായി കളക്ടർ പ്രഖ്യാപിക്കും. കരുനാഗപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിന്റെ 2025-26 അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഒക്ടോബർ 1 വ്യാഴാഴ്ച രാവിലെ 10 കോളേജ് അങ്കണത്തിൽ വെച്ച് നടക്കുന്നു. കരുനാഗപ്പള്ളി MLA CR മഹേഷിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. IHRT ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ രാജേഷ് MV, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്മിതാധരൻ, PTA പൂർവ്വ വിദ്യാർത്ഥികൾ, കോളേജ് യൂണിയൻ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കും. ഇതോടൊപ്പം വിവിധ സെമസ്റ്ററുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡും നൽകുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ അടുത്ത 4 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 2 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 19 ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച 6 യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. 19 കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോണാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്ത് നിന്ന് ആണവായുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അവതരിപ്പിച്ചു. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണം അടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി.സി. വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നിന സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടന്ന കാഴ്ചയുടെ വസന്തത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. 30 വിഭാഗങ്ങളിലായാണ് പ്രദർശനങ്ങൾ ഒരുക്കിയത്. ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു. 1400 ഡെലിഗേറ്റുകൾ ഉൾപ്പെടെ 1700 പേർ മേളയിൽ പങ്കെടുത്തു. മേളയുടെ ഭാഗമായി നടന്ന മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ്, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ഉണ്ടായത്.
0: സംസ്ഥാനത്ത് ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള 5 പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നമ്മുടെ കേരളം 2.0 ആപ്പ്, കേരള സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ് പോർട്ടൽ, വാട്സ്ആപ്പ് വഴിയുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ട്, കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ സംരംഭങ്ങൾക്കാണ് തുടക്കമായത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഐ.ടി. മിഷനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി സി.പി. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിൽ വേളിയെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം മേയർ വി.വി. രാജേഷ് ആദ്യ ടിക്കറ്റ് വിതരണം നിർവഹിച്ചു. വേമ്പനാട് ജൈവ വൈവിധ്യം അടുത്തറിയാൻ അവസരമൊരുക്കി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സംഘടിപ്പിച്ച കായൽ യാത്ര. 15 ചെറുദ്വീപുകൾ ചുറ്റിക്കണ്ട യാത്രാസംഘം സ്വച്ഛതാ ക്യാമ്പയിന്റെ ഭാഗമായി കായലോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ശേഖരിച്ച് പരിസരം ശുചിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
2: സിഎംഎഫ്ആർഐ നടത്തിവരുന്ന ഫിഷ് വാക്കിന്റെ ഭാഗമായിരുന്നു യാത്ര. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ, ടൂറിസം പ്രൊഫഷണലുകൾ, അധ്യാപകർ, ഗവേഷകർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങി 15 ചെറുദ്വീപുകളെ ചുറ്റിയാണ് ബോട്ട് കടമക്കുടിയിലെത്തിയത്. കൊറുങ്കോട്ട ചെറുദ്വീപിലെ 100 പഴക്കമുള്ള കണ്ടൽ മരങ്ങളും പിഴലയിലെ പൊക്കാളിപ്പാടങ്ങളുമായിരുന്നു പ്രധാന ആകർഷണം. സ്വച്ഛതാ ഹി സേവാവാരം, ലോക വിനോദസഞ്ചാര ദിനം എന്നിവയോടനുബന്ധിച്ച് GDM ട്രാവലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. മത്സ്യമേഖലയെ നേരിട്ടറിഞ്ഞുള്ള യാത്രകളിലൂടെ ശാസ്ത്ര ജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ് ഫിഷ് വാക്ക്.
0: തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മേയർ വി.വി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം ക്യാമ്പയിനുകൾ സഹായിക്കുമെന്ന് മേയർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്ന് സുവർണ ദിനം. അമ്പെയ്ത്ത് വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെനം, പ്രീതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവർ സ്വർണം നേടി. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ഥണ്ട സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗ് 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയ ഖങ്കാസ് വെങ്കല മെഡൽ നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. നിലവിൽ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 57 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവായ വിദർശ കെ വിനോദ്, ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ MR അർജുൻ എന്നിവർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. മന്ത്രി OJ ജനീഷ് സന്നിഹിതനായിരുന്നു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. കേരളം, തമിഴ്നാട്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 19 ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഇന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ SC ST ഉന്നതികളിൽ ഉള്ളവർക്കായി സാക്ഷരതാ മിഷന്റെ പ്രത്യേക തുല്യതാ പഠന പദ്ധതി തയ്യാറായി. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും വീണ്ടും പഠിക്കാൻ അവസരമൊരുങ്ങുന്നു. ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷനായി പ്രത്യേക ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഒക്ടോബർ 12 വരെയുള്ള രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി SC ST പ്രമോട്ടർമാർ, വിവിധ സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭ്യമാക്കും. പഠിതാക്കൾക്ക് സാക്ഷരതാ മിഷന്റെ 10-ാം തരം ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പഠിക്കാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. അതേസമയം സാക്ഷരത, 4, 7 തുല്യതാ കോഴ്സുകൾക്ക് യാതൊരുവിധ ഫീസും അടയ്ക്കേണ്ടതില്ല. രജിസ്ട്രേഷനും സഹായങ്ങൾക്കുമായി മൂന്നാർ കേന്ദ്രീകരിച്ച പ്രത്യേക ക്യാമ്പ് ഓഫീസ് സൌകര്യവും ജില്ലാ പഞ്ചായത്തിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്.
0: കേസരി വാരികയുടെ പത്രാധിപരും ബാലഗോകുലം, തപസ്യ, ബാലസംസ്കാര കേന്ദ്രം പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ MA കൃഷ്ണന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. മികച്ച മാതൃകാ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സ്കൂൾ കൌൺസിലർമാർക്കാരായി കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ ഉയർന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. 200 കൌൺസിലർമാരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ ചരിത്ര സംഗമം സംഘടിപ്പിച്ചു. ടാപ്പിംഗ് തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷയും ചികിത്സാ ആനുകൂല്യങ്ങളും വിപുലീകരിക്കുന്നത് പരിഗണിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നടപടികൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. തിരുവനന്തപുരം ശ്രീകാര്യം മേൽ

0: പൂർണമായി ഇല്ലാതാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിതവില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. തിരുവനന്തപുരത്ത് നടക്കുന്ന 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നാളെ അന്താരാഷ്ട്ര വയോജന ദിനം. സംസ്ഥാനത്ത് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി. വേലി കഠിനംകുളം സോളാർ ബോട്ട് സർവീസിന് തുടക്കമായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലും ഉൾപ്പെടെ 3 സ്വർണ്ണ മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം. ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധക്കപ്പൽ നിർമ്മാണ സംവിധാനം ആഗോള നിലവാരത്തിനൊപ്പം എത്തിയതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നാവികസേനയുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. വികസിത് ഭാരത് 2047 നാവികസേന തന്ത്രപ്രധാനമായ ഘടകമായി പ്രവർത്തിക്കുന്നുവെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. സന്ദർശനവേളയിൽ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് അമേരിക്കൻ വ്യാപാരമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: വികസ്വര രാജ്യങ്ങൾക്ക് നയപരമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളെ അടിസ്ഥാനമാക്കി സുതാര്യവും നീതിയുക്തവും വിവേചനരഹിതവുമായ ബഹുമുഖ വ്യാപാര സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ചർച്ചകൾക്ക് ശ്രീ ഗോയൽ നേതൃത്വം നൽകും. യോഗത്തോടനുബന്ധിച്ച് മറ്റ് രാജ്യങ്ങളിലെ വാണിജ്യ മന്ത്രിമാരുമായും പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സ്റ്റാർട്ടപ്പുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയുടെ വ്യാപാര സാമ്പത്തിക അവസരങ്ങൾ വിപുലീകരിക്കുന്നതും ചർച്ചകളിൽ ഉൾപ്പെടും. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നു ുള്ള തുടർ നടപടികളും ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടും ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തോടുമുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് ആണവായുധങ്ങളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വംശീയത, വംശീയ വിവേചനം, വിദേശികളോടുള്ള വിദ്വേഷം എന്നിവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ദോഹയിൽ നടന്ന ഖത്തർ ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന നിക്ഷേപം, വിദേശ നിക്ഷേപത്തിലെ വർധന എന്നിവയും ശ്രീമതി സീതാരാമൻ എടുത്തുപറഞ്ഞു. നേരത്തെ ഖത്തറിലെ വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ നാഷണൽ അസോസിയേഷൻ ഓഫ് മാനുഫാക്ചറേഴ്സ് സംഘടിപ്പിച്ച വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിപുലീകൃതമാകുന്ന വ്യാവസായിക അടിത്തറയെയും തൊഴിൽ നൈപുണ്യത്തെയും കുറിച്ച് എടുത്തുപറഞ്ഞ മന്ത്രി അമേരിക്കൻ നിർമ്മാതാക്കളോട് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിക്കാനും നൂതന ഉൽപാദന മേഖലയിൽ സംയുക്ത നിക്ഷേപം നടത്താനുമുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വകാര്യ ആശുപത്രികൾ ക്യാൻസർ മരുന്നുകൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സുപ്രീംകോടതി. എല്ലാ മരുന്നുകൾക്കും 16% എന്ന ഏകീകൃത ലാഭവിഹിതം ഏർപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. മരുന്നുകളുടെ വില നിയന്ത്രണമടക്കമുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. കോർപ്പറേറ്റ് ആശുപത്രികൾ സ്വന്തം ഫാർമസികളിൽ നിന്ന് തന്നെ മരുന്നു വാങ്ങാൻ രോഗികളെ നിർബന്ധിക്കുന്നു എന്ന പരാതി പരിശോധിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുറ്റമറ്റതും പുതുക്കിയതുമായ വോട്ടർ പട്ടിക ജനാധിപത്യത്തിന്റെ ആത്മാവാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വോട്ടർ പട്ടികയിൽ അർഹതയില്ലാത്തവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ശ്രീ ചൌഹാൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പ്രവർത്തക നീന സബാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മുഖ്യമന്ത്രി സമ്മാനിക്കും. യാത്രാവാഹനങ്ങൾക്കായുള്ള പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തു. 2027 ഏപ്രിൽ 1 മുതൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് പകരമായി ഇവ പ്രാബല്യത്തിൽ വരികയും 2032 മാർച്ച് 31 വരെ തുടരുകയും ചെയ്യും. ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന പുതിയ യാത്രാവാഹനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും. പുതിയ ചട്ടക്കൂട് വാഹന വ്യവസായത്തിന് കൂടുതൽ വ്യക്തതയും സുസ്ഥിരവും നയപരവുമായ അടിത്തറയും നൽകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതുവിനെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയ് സേവ്രി നവശേവ അടൽ സേതു. 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിടുകയും 2024 ജനുവരിയിൽ അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച അടൽ സേതുവിന് ഏകദേശം 21.8 കിലോമീറ്റർ നീളവും 6 വരി പാതകളുമുണ്ട്. മുംബൈയും നവി മുംബൈയും തമ്മിലുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ചുകൊണ്ട് അടൽ സേതു ജനജീവിതം സുഗമമാക്കിയിരിക്കുന്നു. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പാലം സഹായിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. അമ്പെയ്ത്തിൽ സാഹിൽ ജാദവ് ചിക്കിത തനിപ്പാർത്തി സഖ്യം കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖാവെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം നേടി. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെന്നായ് നിരൂദണ്ഡ സഖ്യത്തിനും സ്വർണ്ണ മെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയ ഗംഗാസ് വെങ്കല മെഡൽ നേടി. ഇതോടെ 9 സ്വർണവും 21 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ ആകെ 57 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ബർസപ്പാര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിൽ തിരുവനന്തപുരത്ത് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് വിജയിച്ചിരുന്നു. നിലവിൽ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ജമ്മുകാശ്മീരിലെ ബുദ്ഗാമിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ലഷ്കർ ഇ തോയ്ബ അംഗം സുലൈമാൻ ഷായയാണ് വധിച്ചത്. ജമ്മുകാശ്മീരിലെ വിവിധ ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായ ഭീകരനെയാണ് കരസേനയും പോലീസും CRPFഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ വധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തീരദേശ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ഒഡീഷ, മധ്യപ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ത്യ കസാഖിസ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസമായ കാസിന്ദ് 2026 കസാഖ് നഗരമായ ഓസ്ക്മെനിൽ തുടക്കം. നഗര പർവ്വത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യോമഗതാഗത ശേഷി, ആളില്ല വിമാന സംവിധാനങ്ങൾ, ഡ്രോൺ ഉപയോഗം എന്നിവ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഇരുസേനകളുടെയും ശേഷി വർദ്ധിപ്പിക്കാനും പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനുമാണ് അഭ്യാസം ലക്ഷ്യമിടുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദീർഘമായ ജീവിതത്തിനായി സംവിധാനങ്ങളുടെ പുനർവിചിന്തനം എന്നാണ് ഈ വർഷത്തെ പ്രമേയം. വയോജന ദിനാഘോഷ പ്രചാരണാർത്ഥം ഇന്ന് രാവിലെ സംഘടിപ്പിച്ച വാക്കത്തോണും സൈക്കിൾ റാലിയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 329 പോയിന്റ് ഉയർന്ന് 72,864, നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 22,753, വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തിലാദ്യമായി നാവികസേനയിലേക്ക് ഈ വർഷം 18 യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് നടക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അമേരിക്കയിലെ വിസ്കോൺസിനിൽ നടക്കുന്ന G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുമായുള്ള വ്യാപാര നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിനോട് അഭ്യർത്ഥിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ആണവായുധ വിമുക്ത ലോകമെന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധത ഐക്യരാഷ്ട്രസഭയിൽ ആവർത്തിച്ച് ഇന്ത്യ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച നേട്ടം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 3 സ്വർണം, ബോക്സിംഗിൽ വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: പുതുപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: without touching me.
1: Hey, miss! I can kiss you without touching you.
2: ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്. ഹായ് ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അങ്ങനെ കൃത്യം 4 മണിയായിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. ഒട്ടും മിസ് ചെയ്യേണ്ട, വേഗം തന്നെ ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. 954-7-00-912 എന്ന നമ്പറിലേക്ക്. ഇന്ന് നല്ല ചൂടുള്ളൊരു ദിവസം തന്നെയായിരുന്നു അല്ലേ? ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെയും നല്ല ചൂടായിരിക്കും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ, ഏകദേശം ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും, അതായത് നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും ശക്തമായ ചൂടായിരിക്കും അനുഭവപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചൂടും മഴയും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോൾ, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് ഒരല്പം ആശ്വാസം കൊടുക്കുന്ന ഈ വൈകുന്നേരങ്ങളിൽ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്. സെയിം നമ്പർ വാട്സപ്പ് ആക്റ്റീവ് ആണ്. നമുക്ക് നല്ല പാട്ടുകളോടുകൂടി തുടങ്ങാം. സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഒരു മഞ്ഞക്കൂടു മഞ്ഞക്കുട്ടിൽ മഞ്ഞത്തുള്ളി മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളിട്ടു ഞാലാടി ആടും നേരത്തുന്നം തെന്നി തെന്നിപ്പായും കാറ്റും കൂടി കാ

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 ആൻഡ് റേഡിയോ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു മഞ്ഞുതുള്ളി വീണത് പോലെയാണ്. അപ്പൊ ദീ നമുക്ക് ആദ്യത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്, എന്തുണ്ട് വിശേഷം, ചായയൊക്കെ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അതിനൊരു 6 മണിയൊക്കെ ആകും ചായയൊക്കെ കുടിക്കാൻ. നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ. മനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് എത്ര കേട്ടാലും ആ ഒരു ഫീൽ അങ്ങോട്ട് പോകില്ല കേട്ടോ. അത്ര സൂപ്പർ ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് കേൾക്കാം. കൂടെ നമ്മുടെ കോളറും ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? അതേലോ, അൻസർ ചേട്ടാ, എന്നാ ഉണ്ട് വിശേഷം? ഒക്കെ ചൂടൊക്കെ എങ്ങനെയുണ്ട്?
1: നല്ല ചൂടാ.
0: ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ.
1: ഞാൻ കാത്തിരിക്കും.
0: ഉറപ്പായിട്ടും ഈ പാട്ട് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ.

0: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ജലി. നമ്മൾ അങ്ങനെ കേട്ടത് ഒരു വേനൽ പുഴയിൽ തെളിനീരിളന്ന മനോഹരമായ ഗാനമാണ്. പ്രണയകാലം എന്ന മൂവിക്ക് വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് രഞ്ജിത്താണ് ഈ ഒരു പാട്ട് പാടിയത്. ഈ ഒരു പാട്ട് കേട്ട് പ്രണയിച്ചു നടന്ന ഒരുപാട് പേരുണ്ടല്ലേ. ആ ഒരു ഓർമ്മകളിലേക്ക് എന്തായാലും ഈ ഒരു പാട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അത് തന്ന നൊമ്പരത്തിലേക്കും ആ ഒരു പ്രണയം നിങ്ങൾക്ക് പകർന്ന സന്തോഷത്തിലേക്കും എല്ലാം എന്തായാലും ഓർമ്മകളുടെ ഒരു വസന്തം തന്നെയാണ് പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് അടുത്ത റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് വരുൺ ആണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. തേന്മാവിൻ കൊമ്പത്ത് മൂവി റീ റിലീസ് ചെയ്യല്ലേ, എനിക്ക് തേന്മാവിൻ കൊമ്പത്ത് മൂവിയിലെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ, ഗോപികയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടെന്ന് പറയുമ്പോൾ എന്തായാലും തേന്മാവിൻ കൊമ്പത്ത് സൂപ്പർ ഹിറ്റ് മൂവിയാണ്, അതിലെ നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാട്ടോ. എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു പാട്ടുണ്ട്, ആ പാട്ട് തന്നെ കേൾക്കാൻ നമുക്ക് നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: പറയൂ, ഇതാരാണ്?
1: ഗാനമഞ്ജരിയിലേക്ക് ഷാജിക്കയാണ് വിളിക്കുന്നത്.
0: ഷാജിക്കു,
1: കരകാണ കടലമേലെ മോഹപ്പൂ കുരുവി തരന്ന് എന്നുള്ള പാട്ടുണ്ടല്ലോ,
0: ആ പാട്ട് വേണം.
1: ആ പാട്ട് വെക്കണം, കേൾക്കുന്ന എല്ലാവർക്കും എനിക്ക് കേൾക്കാനും. ഞാനിപ്പോ കേട്ടോണ്ട് സംഭാഷണമൊക്കെ
0: ആയിട്ടിരിക്കുകയോ സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ശരി, എന്നാ പാട്ട് കേൾക്കാനായിട്ട്
0: നമുക്ക് പാട്ടിലേക്ക് പോകാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളോട് ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. നമ്മൾ കള്ളം പറയാറുണ്ട് ചിലപ്പോൾ സുഖമാണെന്ന്, എങ്കിലും ആ സുഖമാണെന്ന് പറയുമ്പോഴും സുഖമാണോ എന്ന് കേൾക്കുമ്പോഴും എവിടേക്കോ ആരൊക്കെയോ നമ്മളെ കേൾക്കാനുണ്ട്, നമ്മളെ അറിയാനുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും അല്ലേ. ഇടയ്ക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിക്കണം കേട്ടോ സുഖാണോ എന്ന്. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. കേട്ടോണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: പാട്ടുകൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എവിടെയൊക്കെയോ മൺമറഞ്ഞു പോയ ഒരു നാടൻ വഴിയിലേക്കാണ് അല്ലെ. നമ്മൾ ആ നാട്ടിൻ പുറത്തു കൂടി നടക്കുന്നത് പോലെ തോന്നും. കാറ്റിൽ മണ്ണിന്റെ മണമുണ്ടാകും, ചുറ്റും പച്ചപ്പുണ്ടാകും, പിന്നെ മനസ്സിൽ ഒരു ചെറിയ പ്രണയത്തിന്റെ കുശ്രുതിയും. അങ്ങനെ ഒരു പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടത്, തേൻമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ കറുത്ത പെണ്ണ് എന്ന പാട്ട്. ആ ഒരു പാട്ടിന്റെ ആ ഒരു നാടൻ താളവും പ്രണയത്തിന്റെ കളിചിരിയും എൻ ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിലെ ആ പ്രത്യേക ഊർജവും ചേർന്നപ്പോൾ ഈ പാട്ട് മലയാളികളുടെ മനസ്സിൽ എന്നും ഹിറ്റായി അതേ പുതുമയോടെ ഇങ്ങനെ നിലനിൽക്കും. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കാൻ ബാക്കിയാണ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹായ് നമസ്കാരം, ഗാനമഞ്ജരി സഹദേവനാണ്, ഇടുക്കിയിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓൺലൈനായി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നു. പാണ്ടിപ്പട എന്ന മൂവിയിലെ പഞ്ചായത്തിലെ ഈ ഒരു ഗാനം എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അടിപൊളി പാട്ടാണല്ലേ, ഒരു ഹിറ്റ് പാട്ട് തന്നെയാണ്, വെറൈറ്റി സോങ്സ് തന്നെയാണ്. നമുക്ക് കേൾക്കാം. കൂടെ തന്നെ നമ്മുടെ കോളറും എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്?
1: ഹലോ,
0: വിജയൻ ചേട്ടാ. എങ്ങനെയുണ്ട് ഇപ്പൊ ചൂടൊക്കെ? ചൂടാണെങ്കിലും ചായ കുടിക്ക് കുറവൊന്നുമില്ല അല്ലേ? അത് നമ്മള് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. എത്ര ചൂടാണെന്നുണ്ടെങ്കിലും നല്ല ചൂട് ചായ കിട്ടിയാൽ നമ്മൾ കുടിക്കും അല്ലേ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? പാട്ട് ഏതാണ് പറഞ്ഞു? ഓക്കെ ചേട്ടാ, നമുക്ക് കേൾക്കാം. കന്മദം എന്ന മൂവിയിലെ പാട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു നാടിന്റെ നന്മയും ഗൃഹാതുരത്വവും ഒക്കെ ഈ ഒരു പാട്ടിലൂടെയും നമുക്ക് ആസ്വദിക്കാൻ കഴിയും അല്ലേ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, രവീന്ദ്രൻ മാഷിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും രാധിക തിലകും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആസ്വദിച്ചാലോ? കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2.

0: കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇടിമിന്നലോടു കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ മഴയിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. നമുക്ക് അടുത്തതായിട്ടൊരു മഴപ്പാട്ട് കേട്ടാലോ? അതെ, നമുക്ക് റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മീനുവാണ്. ഹായ് ഗോപികെ, എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ? ഗോപിക പറഞ്ഞപ്പോഴാണ് ചൂട് സഹിക്കാനാകുന്നില്ല കേട്ടോ, എനിക്ക് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്ന പാട്ടാണ് വേണ്ടത്. എന്റെ ഇഷ്ടമുള്ള പാട്ടാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കേൾക്കാട്ടോ. കൂടെ തന്നെ നമ്മുടെ കോളറും റെഡിയാണ്. ഹലോ, ഗുഡ് ഈവനിങ്.
1: കല്ലടയിൽ നിന്നും ലതിക.
0: ലതികാമ, കുറേ ദിവസമായല്ലോ വിളിച്ചത്. എവിടെയായിരുന്നു?
1: ഞാനിവിടെ തന്നെയുണ്ട്.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: ഒന്നുമില്ല.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? വരികളൊക്കെ തെറ്റിച്ചതിന് പുറകിൽ നിന്ന് വഴക്ക് കേൾക്കുന്നുണ്ടല്ലേ. എന്തായാലും ഞാൻ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഇത് കേട്ട് പഠിക്കണം. ഇനി പാട്ട്,
1: ഈ പാട്ട് ഇടയ്ക്കാണ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്.
0: ഇത് കൊറേ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സിനിമയിലെ പാട്ടാണ്.
1: പാട്ടാണെങ്കിലും മോളെ ഇപ്പഴാണ് ഞാനത് കേട്ടത്.
0: ഓക്കെ,
1: എനിക്കൊരു കൗതുകം തോന്നുന്നതാ.
0: ഓക്കെ, എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാട്ടോ.
1: ചായ കുടിച്ചോ?
0: ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കണം. 6 മണിക്ക് ശേഷമാണ് ഇനി ചായയൊക്കെ ഉള്ളത്. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ടിലേക്ക് പോകാം. അന്ന എന്ന മൂവിയിലായിരുന്നു ഈ ഒരു പാട്ടുണ്ടായിരുന്നത്. ഇപ്പോ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയിലൂടെ ഒന്നുകൂടി ഹിറ്റായി മാറിയിരിക്കുകയാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.
1: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
1: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: യെസ് ബാക്ക് അഗൈൻ അറ്റ് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇതേ സമയം കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 1 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. അപ്പൊ ദേ നമുക്ക് അടുത്ത കോളർ കൂടി ലൈനിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? വിസ്മയ, എവിടെ നിന്ന് വിളിക്കുന്നു? എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? നല്ല പേരാണ് കേട്ടോ വിസ്മയ. വിസ്മയക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയില്ലേ?
1: പോയിട്ട് വന്നു.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക്
0: ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഇല്ല, നമുക്ക് കേൾക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700912 എന്ന നമ്പറിലേക്ക്. സെയിം നമ്പർ വാട്സപ്പ് ആക്റ്റീവ് ആണ്. നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ ഷൈല, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോ ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതാണ്, തരളിതരാവിൽ മയങ്ങിയോ എന്ന സോങ്. വെച്ച് തരുമോ പ്ലീസ്? തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. നല്ലൊരു പാട്ടാണ്. പാട്ട് കേട്ടിട്ട് തിരികെ എത്താം അല്ലേ. സ്റ്റേഡിയോ 91.2 എന്റെ റേഡിയോ.

0: ഒരു കിടിലം പാട്ടാണല്ലേ നമ്മൾ ലാസ്റ്റ് കേട്ടത്. അപ്പോ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആസ്വദിക്കാം. വേഗം തന്നെ വിളിച്ചോളൂ 9544709912 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഉണ്ട് കേട്ടോ നിങ്ങളിലേക്ക്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ റേഷൻ കാർഡിൽ കഴിഞ്ഞ 6 മാസമായി റേഷൻ വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വിവരം അറിഞ്ഞിരിക്കണം. അതായത് 1 ഒക്ടോബർ മുതൽ നാളെ മുതൽ സ്മാർട്ട് PDS സംവിധാനത്തിന്റെ ഭാഗമായി 6 മാസമായി റേഷൻ വാങ്ങാത്ത റേഷൻ കാർഡുകൾക്ക്, അതായത് സൈലന്റ് റേഷൻ കാർഡായി കണ്ടെത്തി അത് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള നടപടികൾ നാളെ മുതൽ തുടങ്ങുന്നതാണ്. പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്ത കാർഡിലെ അംഗങ്ങൾ 3 മാസത്തിനകം EKYC പൂർത്തിയാക്കിയാൽ കാർഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ റേഷൻ കാർഡ് ഒന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. അതുപോലെ തന്നെ കാർഡിലുള്ള എല്ലാവരുടെയും EKYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. കൂടാതെ ആധാർ വിവരങ്ങൾ നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. റേഷൻ കാർഡിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോഴും ആക്റ്റീവാണോ? ആക്റ്റീവ് അല്ല എങ്കിൽ എത്രയും വേഗം ആക്റ്റീവ് ആക്കിക്കോളൂ. ഇക്കാര്യം കൂടി ഉറപ്പാക്കണം. പ്രത്യേകിച്ച് AAY മുൻഗണനാ വിഭാഗങ്ങളിലുള്ള കാർഡ് ഉടമകളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. റേഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ പതിവായി റേഷൻ വാങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ EKYC ചെയ്യാനുള്ളത് ബാക്കിയുണ്ടെങ്കിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതാണ്. കാരണം പിന്നീട് ഈ കാർഡിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ ഒരു മുൻകരുതൽ എടുക്കേണ്ടത്. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് അറിയിച്ചേക്കൂ കേട്ടോ. എന്തായാലും ദേ നമുക്ക് പാട്ടിനുള്ള റിക്വസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. മനോഹരമായ ഒരു പാട്ടിനാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. വെരി വെരി ഗുഡ് ഈവനിങ് ഗോപിക, ഗുഡ് ഈവനിങ്. ഇന്ന് അക്ഷരത്തെറ്റി എന്ന സിനിമയിലെ ഹൃദയം കൊണ്ട് എഴുതിയ കവിത എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമല്ലോ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻ കായംകുളം. തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം. കൂടെ തന്നെ നമ്മുടെ കോളറും എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ആദ്യം ഞങ്ങളെ ബാങ്കിൽ നിന്ന് വിളിക്കാം. പുതിയ സർവീസുകാരനാണ്.
0: പറഞ്ഞോളൂ, പേരെന്താണ്?
1: പേര് അനു.
0: ഇപ്പൊ ബാങ്കിലാണോ?
1: അതെ അതെ.
0: ഓക്കേ, അപ്പോ കൊറേ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ അല്ലേ?
1: ആദ്യം ചേച്ചി എടുത്ത്,
0: എന്നിട്ട് ചേച്ചി കൊടുത്തിട്ട് പോയില്ലേ? ഫോണ് തന്നിട്ട്
1: പോയിട്ട് ഓടിക്കണം.
0: എന്തുട്ടി പേടിയായോ?
1: പേടിയാണോ? ചെറിയ ഭയോ?
0: അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്തായാലും പേടിക്കണ്ട കേട്ടോ. ഞാൻ പാവമാണ്, സത്യമായിട്ട് ഞാൻ
1: പാവമാണ് കേട്ടോ.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഏത് പാട്ടാ വേണ്ടേ ചേച്ചി? ഏതോട്ടാണോ? ഏതോട്ടാണോ?
0: ചേച്ചിയുടെ പേരെന്താണ്?
1: ചേച്ചിയുടെ പേര് ഉഷ.
0: ചേച്ചിക്ക് എന്റെ ഒരു ഹായ് പറഞ്ഞേക്കൂട്ടോ.
2: അന്നേരം ഞങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, പുതിയതാണ് 12 ആപ്പെന്ന് പറയും സർവീസ് ആണ് കണ്ടോ. എല്ലാവർക്കും വേണ്ടി പിന്നെയും
0: ഓക്കെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചത് ഒരുപാട് സന്തോഷം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിലെ മുൻ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിലേക്ക് തിരികെ എത്തുന്നു. 28/9/2026 മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അമ്മുവിക്ക് വേണ്ടി ദാസേട്ടൻ പാടിയ മനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേരാവള്ളി ശിവൻചേട്ടനാണ്. കായംകുളത്ത് നിന്നും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാം. വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ, വിളിച്ചോളൂ. 9544700012 എന്ന നമ്പറിലേക്ക്. ഞാൻ ഗോപികയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ ഈ പാട്ട് പ്രിയപ്പെട്ടവർക്ക് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാമല്ലോ അല്ലേ. ഇതേ നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. സുദീപാണ് അടുത്ത മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഗോപിക നമസ്കാരം, എന്തുണ്ട് വിശേഷം? ഞാനിപ്പോൾ ബാംഗ്ലൂർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു സുദീപ്. നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോ സുദീപ് ചോദിച്ചിരിക്കുന്ന പാട്ട് നീ എത്ര ധന്യ എന്ന മൂവിയിലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ന പാട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. ഇത്ര മനോഹരമായ പാട്ടാണ്, എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സോങ്. കൂടെ തന്നെ നമ്മുടെ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: നന്ദു.
0: നന്ദു എവിടെ നിന്ന് വിളിക്കുന്നു? നന്ദു ഇന്ന് സ്കൂളിൽ പോയില്ലേ? സ്കൂളിൽ പോയിട്ട് വന്നതാണോ? ഇന്നെന്താ വരാൻ ലേറ്റ് ആയോ?
1: അല്ല, കുളിച്ചിട്ട് വന്നു.
0: ആ, എന്നിട്ട് വിളിക്കാന്ന് വെച്ചു അല്ലേ. ട്യൂഷൻ ഉണ്ടോ ഇനി? ട്യൂഷൻ ഉണ്ടോ? ഇല്ല. ഉണ്ടോ?
1: ഇല്ല.
0: ഇല്ല. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ശ്രീരാമൻ ലക്ഷ്മണൻ തീരെ വേഗം തുള്ളി തുള്ളി കളിക്കണ മാനേ, സീത കണ്ടേ കൊതിച്ചത് പുള്ളിമാനെ. ആ പാട്ടില്ലേ?
0: പാട്ട് കേട്ടിട്ടുണ്ട്, വരികളൊന്നും കൃത്യമായിട്ട് അറിയില്ലല്ലേ. ഓക്കെ, ഞാൻ പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയി കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: ബാക്ക് അഗൈൻ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. തമിഴ് ചിത്രം രട്ടേവാൽ കുരുവി എന്ന ചിത്രത്തിലെ രാജരാജ ചോഴൻ ഞാൻ ഈ ഒരു ഗാനം യേശുദാസ് പാടിയിട്ടുള്ളതാണ്. ബാബുരാജൻ ചേട്ടനാണ് കൊല്ലം ആശ്രാമത്ത് നിന്ന് നമ്മളോട് ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പാട്ടുകൾ, നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ, കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. 9544700912 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടതും മെസ്സേജ് ചെയ്യേണ്ടതും. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, സുനിൽ പ്രതിയാവോ.
0: സുനിൽ ചേട്ടാ പറയൂ, എന്താണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ? ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? എന്തോ
1: ഈ സ്നേഹം പുസ്തകം മോഹൻലാലിയായിട്ടുള്ള.
0: ഓക്കെ, നമുക്ക് കേൾക്കാം. ഇത് തൂവാനും തുമ്പികൾ എന്ന മൂവിയിലെ പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ദാസേട്ടനാണ് പാടിയത്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

അച്ചുവിന്റെ അമ്മ എന്ന മൂവിയിലെ എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ ബാവി, ഈ ഒരു പാട്ടാണ് നമ്മൾ ലാസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാട്ടിന് റിക്വസ്റ്റ് വന്നിരുന്നു. ഹായ്, എന്റെ പേര് അശ്വതി, ആലുംകടവിൽ നിന്നാണ്. എനിക്ക് അച്ചുവിന്റെ അമ്മ എന്ന മൂവിയിലെ എന്തു പറഞ്ഞാലും ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ, എന്റെ മകൾ കൃഷ്ണവേണിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അശ്വതി റിക്വസ്റ്റ് ചെയ്തതുപോലെ കൃഷ്ണവേണിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരി ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ടാറ്റാ ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ 91.2. ആർ യു ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എൻ്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. വാർത്തകൾ വിശദമായി. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए एमएसपी तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही एमएसपी में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है एमएसपी.
0: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3-ാം ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700-ലധികം പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്. അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മൂഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കി ആനകളാണ് സ്ഥലത്തുള്ളത്. മയക്കു വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: എല്ലാ വർഷവും ആശുപത്രിയിൽ സൌകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീമിനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായി, നീരു ധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
5: 8.2.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Stay tuned, stay happy with the Radio 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യർക്ക് പലപ്പോഴും നിരാശ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ചിലർ തങ്ങളോട് സന്തോഷവാന്മാരല്ല, സന്തോഷവതികളല്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചില അടുപ്പക്കാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ അല്ലെങ്കിൽ സഹപ്രവർത്തകർ, ഇവരൊക്കെ നമ്മളോട് സന്തോഷമുള്ളവരായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ അങ്ങനെ സന്തോഷിപ്പിക്കാനായി നാം പലതുമൊക്കെ ചെയ്യുന്നുമുണ്ടാവും. അവരോട് നല്ല രീതിയിൽ പെരുമാറുക, അവരുമായി ബോധപൂർവം അടുത്തിടപഴകാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്താൽ പോലും അവരിൽ നിന്നുള്ള പ്രതികരണം വ്യത്യസ്തമായിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത് വേറൊരു പരിഹാരമാണ്. നമ്മളെക്കുറിച്ച് സന്തോഷവാന്മാരല്ലാത്ത ആളുകളെ നമുക്ക് എന്തൊക്കെ ചെയ്താലും അവർ സ്വയം ചിന്തിക്കാതെ നമ്മളോട് സന്തോഷം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പലരോടും സന്തോഷമില്ലാത്ത ആളുകൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ അവരോട് തന്നെ സന്തോഷമില്ലാത്തവരാണ്. പലരെയും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ചിലരൊന്നിനോടും യോജിക്കുന്നവരല്ല, എല്ലാത്തിനും പലതരം ന്യായങ്ങളാണ് അവർക്കുള്ളത്. നമ്മൾ വിചാരിക്കും അത് നമ്മളോട് മാത്രമാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു വിഷയത്തോട് മാത്രമാണെന്ന്. അല്ലേ അല്ല, അവരോട് തന്നെ അവർക്ക് ഇതുപോലെ ന്യായങ്ങളാണ്. അതുകൊണ്ട് ജീവിതത്തിൽ അവർക്ക് പോലും എങ്ങും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ കിട്ടിയ ഒരു ജോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയോ അല്ലെങ്കിൽ പണിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ അങ്ങനെയോ ഒക്കെ തുടരുന്നു എന്നല്ലാതെ അവർക്ക് അവരോടിന്ന് വരെ ഒരു സന്തോഷത്തോടെ പെരുമാറാനായിട്ടില്ല. പിന്നെങ്ങനെയാണ് അവർ നമ്മളോട് സന്തോഷത്തോടെ പെരുമാറുക? സാധ്യമല്ല. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
2: ദൈവമേ, കുട്ടിയാനാ.

0: കലാസഞ്ചികയിലെ
1: നിങ്ങളുടെ നോട്ടത്തോട് കൂടി ഇന്നിയോട് അവതരിപ്പിക്കുന്ന കഥ ചികയുന്ന സുന്ദരി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല, അങ്ങ് വടക്ക് വടക്ക് വടക്കിന് മലബാറിനും അപ്പുറത്തുള്ള പ്രശാന്ത് സുന്ദരമാകുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. പൊക്കം കൂടിയ മലകളും പൊങ്ങി നോക്കുന്ന പാറക്കെട്ടുകളും പരന്ന പാടശേഖരങ്ങളും പാവാട കൊടുത്ത പെണ്ണുങ്ങളും പാൻ്റിടുന്നവരും പച്ചക്കറി വിൽക്കുന്നവരും പാട്ടുപാടാൻ അറിയാവുന്നവരും പയറ്ററിയാവുന്നവരും പയറ്റ് പഠിപ്പിക്കുന്ന കളരിയും പടകാളിമുറ്റവും പാവയ്ക്കായും പത്താഴം കൊണ്ട് മുഖരിതമായ ആ നാട്ടിലേക്ക് നിങ്ങളുടെ ഏവരെയും ശ്രദ്ധയെ ഞാൻ സവിനയം ക്ഷണിക്കുകയാണ്. അതാ നിങ്ങൾ അവിടേക്ക് നോക്കും, ആ വടക്കൻ മലബാറിലേക്ക് നോക്കും. സസ്യശ്യാമള കോമളമായ കേരളം, പ്രകൃതി രാമലത തളങ്കെടുത്ത് നിൽക്കുന്ന മനോഹരമാകുന്ന കേരളം, ആ കൊച്ചു കേരളത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, അതെ നമ്മുടെ കേരളത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ

0: ഇങ്ങനെയുള്ള മലബാർ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേര് പൊന്നിയം. മുട്ടക്കുന്നുകളും വട്ടമരങ്ങളും പെട്ടെന്നൊഴുകുന്ന മുട്ടനരുവികളും ആ കൊച്ചു ഗ്രാമത്തിന് മാറ്റുകൂടി. ആ ഗ്രാമത്തിന്റെ മധ്യഭാഗത്തിലൂടെ ശാലിനസുന്ദരിയായ പൊന്നിയം പുഴ, അതെ ആ പുഴ എങ്ങനെ വളഞ്ഞു വളഞ്ഞു വീഴുക. ആ പുഴയുടെ തിട്ടയിൽ ഒരു കൊച്ചുകുടിൽ, ഒരു വള്ളിക്കുടിൽ. ആ കുടിലിൽ നിന്നും സുന്ദരിയാകുന്നൊരു പെണ്ണ് പതിയെ വെളിയിലേക്ക് ചാടി. ആ പെൺകുട്ടി ആരെന്നറിയാമോ? അവളുടെ പേര് എന്തെന്നറിയാമോ? അവളുടെ പേര് പറയാം. അവളുടെ പേരാണ് പെട.
1: പെട കൂർത്ത ചുണ്ടും വീർത്ത കവളും ചീർത്ത ഉടലും നേർത്ത കാലുകളുമുള്ള
0: ആ പെൺകുട്ടിയുടെ മോട്ടമേറ്റാൻ നഴു നെല്ല് വീഴാത്ത പൂവന്മാർ ചുരുക്കമാണ്. അസ്തമന സൂര്യന്റെ മുഖകാന്തിയും മാടിപ്പഴുത്ത പച്ചമുളകിന്റെ ആകൃതിയോടുകൂടിയ ചുണ്ടുമുള്ള ആ പെൺകുട്ടിയുടെ പ്രായം 16.75. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചുകൊണ്ടായിരിക്കണം പച്ച പരിഷ്കാരം തൊട്ടുതേണ്ടാത്ത ആ പഴഞ്ഞൻ പേര്. അന്നത്തെ സമൂഹവും അവളുടെ മാതാപിതാക്കളും ആ പെൺകുട്ടി കിട്ടത് മറക്കരുത്. അവളുടെ പേരാണ് പെട. സഹോദരി, അവൾ സുന്ദരിയാണ്. അവൾ അവളുടെ ആ പുഴയുടെ തീരത്തുള്ള ആ കൊച്ചുകുടിയിൽ നിന്നും പതിയെ വെളിയിലേക്ക് ചാടുകയാണ്. അവൾ എവിടെയാ പോകാൻ വേണ്ടി? അവളുടെ കൂട്ടുകാരുടെ മൊത്ത് ആ കുടിയിൽ നിന്ന് വെളിയിലേക്ക് ചാടിക്കൊണ്ട് അവൾ എവിടേക്ക് പോവുകയാണ്?

0: ആ കോഴികൾ വയലിലേക്ക് ചാടി കൊഴിഞ്ഞുവിണ നെൽമണികൾ അവരങ്ങനെ കൊത്തിപ്പറക്കുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നോ രണ്ട് കണ്ണുകൾ, രണ്ട് കണ്ണാണോ മൂന്ന് കണ്ണാ,
1: രണ്ട് കണ്ണല്ലേ
0: ആ രണ്ട് കണ്ണ് നമ്മുടെ നായികയാകുന്ന പടയിലേക്ക് അത് ആ രണ്ട് കണ്ണുകൾ പതിഞ്ഞിരിക്കുകയാണ്. ആ കണ്ണുകളുടെ ഉടമ ആരെന്നറിയണ്ടേ? എവിടെ നിന്നാണ് ആ കണ്ണുകൾ എന്നറിയണ്ടേ? മറ്റൊരു സ്ഥലത്തൊന്നും അല്ല, ആ വയലിന്റെ തിട്ടയിൽ ഒരു കടപ്ലാവിന്റെ ചുവട്ടിൽ സുമുഖനും സുന്ദരമായ ചെറുപ്പക്കാരൻ, ഒരു മാന്യ വ്യക്തി അദ്ദേഹം അങ്ങനെ ഒറ്റക്കാലം നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പൂവൻ, പുണ്യ നാട്ടിലെ പൂവൻ, വടക്കൻ മലബാറിലെ പൂവൻ. ആരോമൽ ചേകവരുടെയും ഉണ്ണിയാർച്ചുടേയും പാലാട്ട് ഓമന്റെയും തച്ചുളി അമ്പുവിന്റെയും കുഞ്ഞാലി മലക്കാരുടെയും നാട്ടിൽ വളർന്ന പൂവൻ, നാടൻ പൂവൻ, അംഗപ്പൂവൻ. ആ പൂവനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ,

സഹോദരി, ഈ പൂവന്റെ രണ്ട് കണ്ണുകൾ നമ്മുടെ നായികയായിരുന്ന പെടയിലേക്ക് മാത്രം പതിഞ്ഞിരിക്കുകയാണ്. അതെ, സാധാരണ അങ്ങനെ. എന്താണെന്നറിയോ, ഈ പെടക്കോഴികളെ കണ്ടു കഴിഞ്ഞാൽ ഈ പൂവൻ കോഴികള്, അതായത് ഈ ചാത്തൻ കോഴികള് നോക്കിപ്പോവും. അതായത് ഈ പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ആമ്പിള്ളേര് നോക്കത്തില്ലേ. ആ പിന്നെയാണോ ഞാൻ നോക്കാത്തത്? നമ്മളെല്ലാരും നോക്കിപ്പോവും. കാരണം ഇപ്പോഴത്തെ പെൺപിള്ളേരെ കുറിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ അവരെ വേഷ സംവിധാനം അങ്ങനെയാണ് അല്ലെ? സത്യമല്ലേ? അതായത് ഇപ്പോഴത്തെ ചില പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു ടൗവലിന്റെ കഷ്ടം മതി ഒരു ബ്ലൗസ് തയ്ക്കാൻ. സത്യമായിട്ട് അതൊക്കെ പോട്ടെ, അതൊക്കെ സഹിക്കാം. ഇപ്പോഴത്തെ ചില പെൺപിള്ളേർക്ക് ചില പ്രത്യേക സൈസ് സാരി കുത്തുണ്ടതാ സഹിക്കാൻ പറ്റുക. സാരി ഇപ്പോഴത്തെ പെൺപിള്ളേരെങ്ങനെ സാരി കുത്തുന്ന അറിയാവോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരും ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്ന പെൺപിള്ളേരും സാരി കുത്തുന്ന എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. അവര് സാരി കുത്തുന്ന പൊക്കളെ കാണിക്കണ്ട. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചില വേറെ ചില പെൺപിള്ളേരുണ്ട്, എന്താണെന്നറിയോ, അവര് നടക്കുമ്പോഴത്തേക്ക് കാലിന് ഉപ്പൂറ്റി മാത്രം ഇങ്ങനെ പൊങ്ങുന്നു. എന്താണെന്നറിയോ, അതായത് ഉപ്പൂറ്റി പൊങ്ങുന്ന ഒരു ചെരുപ്പുണ്ട്. ആ ചെരുപ്പുണ്ട് അവരൊട്ട നടപ്പ് അങ്ങനെ നടത്തി ഇങ്ങനെ നടപ്പ. സത്യം പറയാട്ടോ, ഈ കുഴപ്പം നമ്മുടെ നായികക്കില്ല. അവൾ സുന്ദരിയാണ്, അപ്സരസാണ്. അവളെ കണ്ണ മാത്രേ ആ പൂവന്റെ രണ്ട് കണ്ണുകൾ അവളിലേക്ക് പതിയെ മാത്രമല്ല, പൂവൻ അവളെ വിളിച്ചു. പെടേ, അവൾ ഞെട്ടി തിരിഞ്ഞു. അല്ല, ഇതാര് പൂവേട്ടനോ? എന്താണ് ചേട്ടാ? പെടേ, നിന്റെ കൂട്ടുകാരികളെല്ലാം വീട്ടിലേക്ക് പോയല്ലോ, നീ എന്താ വീട്ടിലേക്ക് പോകുന്നത്? ഈ പൂവൻ അവളോട് ചോദിക്കുകയാണ്.

0: ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാണ് ചേട്ടാ. എനിക്കറിയാമല്ലോ നമ്മൾ ഒരുമിച്ച് എത്രയോ വീടിന്റെ മുൻവശത്തൊക്കെ കൊത്തിപ്പിറക്കി ചകഞ്ഞും ഒക്കെ നടന്നിട്ടുണ്ട്.
1: എടേ അത് സത്യമാണ്. പക്ഷേ
0: എന്താണ് ചേട്ടാ പക്ഷേ?
1: എടേ
0: ഞാൻ ഏകനാണ് ഇവിടെ. എന്റെ അച്ഛനമ്മയും എന്നമ്മയ്ക്കുമായി എന്നെ വിട്ടുപിരിക്കും ചേട്ടാ. അതെനിക്കറിയാമല്ലോ ചേട്ടന്റെ അപ്പത്തിനെ അമ്മയ്ക്കേയും പാണ്ടൂർ കുറുക്കൻ ഒറ്റക്കടിക്ക് കൊന്നല്ല ചേട്ടാ.
1: എടേ അതും സത്യമാണ്. പക്ഷേ
0: എന്താണ് ചേട്ടാ പക്ഷേ?
1: ഞാൻ പറയുന്നത് അവിവേകമാകുന്നുവെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണം.
0: എന്താണ് ചേട്ടാ പറയൂ ചേട്ടാ.
1: എടേ
0: ഐ ലവ് യു.
1: പൂവന്റെ നാവിൽ നിന്നും
0: അറന്നു വീണ വാക്കുകൾ കേട്ട് ലജ്ജാവതിയെ പെടാ. അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ ചിറകൾ ഉള്ളിലേക്ക് അമർന്നു. അവൾ ആ പാട് ചേർത്ത് ചെളിക്കുള്ളിൽ നിന്നുണ്ട് ലജ്ജാവതിയെ ചേന വരച്ചു. അതിനുശേഷം സമ്മതം കലർന്ന ഭാവത്തിൽ പൂവനെ നോക്കി. ഈ നോട്ടം ലഭിച്ച മാത്രയിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പൂവൻ മുകളിലേക്ക് താഴേക്ക് ചാടി. അറിയാതെ കണ്ട് ഈശ്വര മൈ ഗോഡ് മൈ ചിക്കൻ ഗോഡ് എല്ലാം എല്ലാം മറന്നുപോയ പൂവൻ പൂവൻ അവൾക്ക് എന്നാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? അങ്ങനെ പിന്നെ പൂവൻ അവിടെ നിന്നെ ഓടി ഒരു ബാർ ഷോപ്പിൽ പോയി നോക്കി. ബാർ ഷോപ്പിലേക്ക് നോക്കി കഴിയപ്പോഴാണ് പൂവൻ അവനെ തന്നെ പുച്ഛിച്ചത്. ഈശ്വര നീ എന്നെ കോഴിയാക്കി ജനിപ്പിക്കുന്നു. ഞാനൊരു മനുഷ്യനായിരുന്നെങ്കിൽ എന്റെ എല്ലാം എല്ലാമായ ഹൃദയശരിക്ക് ഒരു ഫോർ സാരിയോ ഫോർ കുടയോ പ്രേമ സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അവൾ വടയായിപ്പോയി, ഞാൻ പൂവനുമായിപ്പോയി. അവൾക്ക് പ്രേമ സമ്മാനമായിട്ട് ഞാൻ എന്താണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? 5 കിലോ പെണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കണം. എന്താണ് ചെയ്യേണ്ടത്? പൂവൻ എന്നെ വിഷാദിച്ച് നിൽക്കുന്ന അവസരത്തിൽ എങ്ങനെയോ അദ്ദേഹത്തിന്റെ ചിറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ അംഗവാലി ചെന്ന് വാല അംഗവാല മറ്റൊന്നും ആലോചിച്ചില്ല. ആ അംഗവാലൊന്നും പറിച്ചു തന്റെ എല്ലാമെല്ലാമായി പിടക്കി സമ്മാനമായി കൊടുത്തു. ആ അംഗവാലി വാങ്ങി മാറിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളങ്ങനെ നടന്നകലുകയാണ്.

സാധുവിനും വൈകി വീട്ടിലേക്ക് കയറി ചെന്നപ്പെടാ അവളുടെ അമ്മ കാണാതിരിക്കാൻ വേണ്ടി ആ പുരയുടെ ഒരു സൈഡില് ആ വേലിക്കുള്ളിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന അവസരത്തിൽ അവളുടെ അമ്മ ആ വാലിനെ പിടിച്ചു. നീ എവിടെയായിരുന്നു മോളെ? ഈ സമയം വരുമ്പോ എവിടെയായിരുന്നു? നിനക്ക് നാവില്ലേ? നീ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? പറഞ്ഞ അവൾ അമ്മച്ചിട്ട് പറയാണ്, അമ്മച്ചി

ഒത്തുപിറക്കാൻ പോകുന്നേനോ, ചെയ്യാൻ പോകുന്നേനോ? നിന്റെ അമ്മച്ചിക്ക് യാതൊരു എതിരുമില്ല. പക്ഷെ നീ ഒന്ന് മനസ്സിലാക്കണം മോളെ, നിന്റെ പ്രായം മോശമാണ്. നിന്റെ ഈ 16 മുക്കാൽ മോശമാണ്, മോശമാണ്. ഈ പ്രായത്തിൽ പല പല പൂവന്മാർ നിന്റെ ചുറ്റും കൂടും. അവന്മാർ തന്നെ ചുണ്ടുവെള്ളത്തിൽ കാണിക്കും, ചിറകിട്ട് അടിച്ചു കാണിക്കും, വാൽ കിളക്കി കാണിക്കും. അവന്മാരുടെ ചലനത്തിൽ നീ മയി കഴിയുമ്പോഴത്തേക്ക് ആ ദുഷ്ടന്മാർ നിന്റെ സ്ത്രീത്വത്തെ പിച്ചു ചെന്നി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നിവർത്തിക്കാതെ ഉണ്ട്, വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നിവർത്തിക്കാതെ ഉണ്ട്. നിന്റെ പ്രായത്തിലുള്ള സ്ത്രീകൾ രണ്ടു വാട്ട് വശം നിന്ന് കുടിക്കുക, പുരയുടെ മോന്താക്കൊന്നും കാര്യ എന്നുള്ള വിവരങ്ങളെല്ലാം മോളെ നീ തനിനിറം പേപ്പറിലൂടെ മനസ്സിലാക്കുന്നില്ലേ? നിനക്ക് 16 16 വയസ്സ് പ്രായമായി. നല്ലതേതാ മോശം? എന്റെ മോള് കുറച്ചുകൂടെ ചിന്തിച്ച് ജീവിക്കും. തന്റെ അമ്മയുടെ വാക്കിനനുസരിച്ചുകൊണ്ട് നിശബ്ദയായി നിശ്ചലയായി അവൾ ആ കുടിനുള്ളിലേക്ക് കയറ്റി. അതിനുശേഷം അവളുടെ പൂവായിട്ട് സമ്മാനിച്ച അംഗമാൻ അവൾ എവിടെയോ തിരികെ വെച്ചു. അതിനുശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇല്ല, എന്റെ കുടുംബത്തിന് നിലയിൽ ഞാൻ കളഞ്ഞു കുളിക്കില്ല, എന്റെ മാതാപിതാക്കളുടെ വാക്കിന് എത്തിക്കരിക്കില്ല, പൂവായിട്ടിനെ കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല, സത്യം. അവൾ അതിനുശേഷം അവളുടെ പൊന്ന് പൂവായിട്ടിനെ കാണിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം സന്ധ്യാസമയത്ത് വരാമെന്ന് പറഞ്ഞ വാല് വലിച്ചു പറിച്ച് വാങ്ങിക്കൊണ്ട് പോയതാണ് വെട. അവളെ അന്വേഷിച്ച് പിറ്റേ ദിവസം സദ്യ മുതൽ പൂവൻ ആ കടപ്രാവിന്റെ കൂട്ടി കുത്തിയിരിക്കുക. അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്.

എന്റെ പ്രിയപ്പെട്ടവളെ കാണണം, എന്റെ പെടയെ കാണണം. ആ പൂവൻ കടപ്പാവിന്റെ ചുവടിലും ചാടി ഇറങ്ങി അവളുടെ വീടിൽ ലക്ഷ്യമാക്കി. ആ പൂവൻ അവന് ഓടുകയാണ്, ഓടി ഓടി ഓടി ഓടി അങ്ങനെ അവളുടെ വീടിന്റെ സമീപത്തുള്ള ആ വേലയുടെ വെളിയിൽ പോയി. മറ്റാരും കാണാനുണ്ട് പൂവൻ ആ വേലയ്ക്കുള്ളിലേക്ക് പതിയെ തല മാത്രം പോയി. അവളെ നോക്കിക്കൊണ്ട് പൂവൻ ചെറുതായി ശബ്ദം വെച്ചു. ഈ ശബ്ദം കേട്ട് മാത്രമേ അവളദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം അവളെ നോക്കിക്കൊണ്ട് അറിയാതെ മൂളിപ്പോയി.

അദ്ദേഹം അവളെ മാറിനോട് ചേർത്തു. ലജ്ജാവതിയായവൾ അദ്ദേഹത്തിന്റെ കരവലങ്ങൾക്കുള്ളിൽ ഒതുങ്ങി. ചേട്ടാ, എന്താ പെണ്ണെ, വളരെ ചുമ്മാതിരി. അവൾ പറയുകയാണ്.

0: എന്റെ അമ്മ വരുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന എന്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊണ്ട് കേട്ടാ. എന്റെ അമ്മ വരട്ടെ, ഞാൻ അവരോട് പറയാം എനിക്ക് ഇന്ന് ഇഷ്ടമാണെന്ന് പറയാം. ചേട്ടാ അങ്ങനെ പറഞ്ഞു, ചേട്ടൻ ഓടിപ്പിക്കോളൂ, ചേട്ടാ ഓടിപ്പിക്കോ, ചേട്ടാ എവിടേക്ക് പിടിച്ചോളൂ, ചേട്ടാ ആ മൈലാഞ്ചിക്കാരല്ല, മൈലാഞ്ചിക്കാരൻ അറിയോ ചേട്ടൻ, എനിക്ക് അവിടെ ഓടിപ്പിക്കാം കേട്ടോ. അമ്മച്ചി കാണാതെ കണ്ടേ ഞാൻ പതി ഓടി വരാം കേട്ടോ. ഓടിപ്പിക്കോ, പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. പൂവൻ അവിടേക്ക് പറഞ്ഞു വിട്ടെ, അവൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കുക. അവളുടെ അമ്മ കയറി വന്നു. എടിയ മോളാ കടാ, എന്താണ് നീ പരിക്കുന്നത്? അമ്മച്ചി ഞാനേ ഞാനൊന്ന് പരിഞ്ഞു നോക്കിയാ, പരിഞ്ഞു നോക്കിയാ കുറച്ച് കഴിഞ്ഞ്. അവൾ അമ്മച്ചിത് പറഞ്ഞു, അമ്മച്ചി എന്താ മക്കളെ, ഞാൻ ബാത്റൂമിലേക്ക് ഒന്ന് വെക്കോട്ടെ. അപ്പയ്ക്കോ അനുവാദം കിട്ടിയിട്ട് തന്നെ അവളുടെ അമ്മ കാണാതെ കണ്ട് ആ പുരയുടെ തൊട്ട് പുറകോസുള്ള രണ്ടടിപ്പാതയിലേക്ക് ചാടി അവൾ അവിടുന്ന് നേരെ മൈലാഞ്ചിക്കാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവൾ വിളിച്ചു,
1: ചേട്ടാ പൂവേട്ടാ പൂവേട്ടാ പൂട്ടാ.
0: പ്രിയപ്പെട്ടവരെ, ഈ പെട സ്നേഹം കൊണ്ടുമ്പോഴത്തേക്ക് പൂവനെ വിളിക്കുന്ന പേരാണ് പൂട്ട.
1: പൂട്ടാ പൂട്ടാ.
0: അവിടെ എങ്ങും പൂട്ടനെ കണ്ടില്ല. സങ്കടം സഹിക്കവേ അതുകൊണ്ട് ആ മൈലാഞ്ചിക്കാരന് സമീപത്തുള്ള ഒരു തൈത്തിങ്ങിന് ചോട്ടിൽ അവളെങ്ങനെ കുത്തിയിരിക്കുന്ന അവസരത്തിൽ അങ്ങനെയുള്ള മൈലാഞ്ചിക്കാരനിടയിൽ ഒരു ചലനം അവൾ അദ്ദേഹത്തെ കണ്ടു.

ഞാൻ ചോദിക്കട്ടെ, നീ കോഴിമുട്ടയെ തന്നെ ജനിച്ചാണോ? ചേട്ടാ, ഞാൻ പിന്നെ എന്റെ ആനമുട്ടായി ജനിക്കാണോ? അല്ല പെണ്ണെ, ഈ നാട്ടിൽ വളരെയധികം കോഴികളുണ്ട്. ആ കോഴികളെ അപേക്ഷിച്ച് നീ കോഴികളിൽ റാണിയാണ്, കോഴികളിൽ അപ്സർസ് ആണ്. ഇവിടെ അപ്സർസ് ആണ്. അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് പറയുകയാണ്.

0: ഞാൻ ഒരു വാർത്ത അറിഞ്ഞല്ലോ.
1: എന്ത് വാർത്ത?
0: നീ ഡാൻസ് പഠിച്ചു?
1: ഞാൻ ഡാൻസ് പഠിച്ചല്ലോ.
0: കോഴിയെ നീ ഡാൻസ് പഠിച്ചു? ഇത് ഡാൻസ്
1: ഭരതനാട്യം.
0: ഭരതനാട്യം മൈ ചിക്കൻ ഗോഡ്. നീ ഭരതനാട്യം പഠിച്ചു? എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ഡാൻസ് ഡാൻസ് സഹോദരി, ഈ പൂവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നായിക ഒരു നൃത്തം ചെയ്ത് കഴിഞ്ഞു. പൂവൻ അവളെ മാറിനോടുക്കുന്നു. അവരെന്നെ ആലിംഗ്യപത്രം നിൽക്കുകയാണ്. ആ സമയത്ത് എവിടുന്ന് ഒരു ശബ്ദം, കുടുംബത്തിന് അഭിമാനം മുഴുവൻ മുടിപ്പിച്ച വഞ്ചകി മകളെ, ഒരു ദ്രോഹി, ഒരു വഴിമറിച്ചവളെ, പാടിയവളെ, തന്റെ ഓമനമളെ ആ മാതാവ് മർദ്ദിച്ചു, അവളുടെ അമ്മ മർദ്ദിച്ചു, ഒരു ദുഷ്ടൻ അവളെ വലിച്ചെഴുതി വീട്ടിലേക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പൂവനെ പോലും കാണുന്നത് സംസാരിക്കുന്നു പറഞ്ഞിട്ടില്ലേ? പാടി വീണ്ടും വീണ്ടും മർദ്ദിച്ചു. തന്റെ പൊന്നുമകളെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തകർന്ന് മനസ്സ് തകർന്ന ആ അമ്മ അവളെ വീണ്ടും മർദ്ദിച്ചു. അതിനുശേഷം തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ച് ആ തള്ള പൊട്ടി കരഞ്ഞു. എന്റെ മക്കള്, എന്റെ പൊന്നുമക്കൾക്ക് അറിയാം, എന്റെ പൊന്നുമക്കൾക്ക് അറിയാം, എന്റെ മക്കൾക്ക് അറിയാം. മോളെ, നിനക്ക് ഈ ലോകത്തെ കുറിച്ചൊന്നും അറിയാൻ വയ്യ. നിന്റെ അച്ഛൻ ഇല്ല എന്ന് മാത്രമേ നിനക്കറിയാമുള്ളൂ. നിന്റെ അച്ഛൻ ആരാണെന്ന് പോലും നിനക്കറിയാൻ വയ്യ മോളെ, അറിയാൻ വയ്യ. അതൊരു വലിയ കഥയാണ് മോളെ. നിന്റെ അച്ഛൻ ഈ നാട്ടിലൊരു വലിയ കോഴിയായിരുന്നു. നിനക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഞാനിട്ട മുട്ടയും പൊട്ടിച്ച് നീ വെളിയിലേക്ക് ആകിട്ട് രണ്ടേ രണ്ട് ദിവസമേ ആയിരുന്നു. ഞാനും നീയും നിന്റെ അച്ഛനും കിടന്നുറങ്ങുന്ന സമയം പാതിരാത്രി കഴിഞ്ഞു. എന്തോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോഴേക്കും നിന്റെ അച്ഛൻ ഒരു ദുഷ്ടനായ കുറുക്ക് എന്റെ വായിക്കാത്ത പിടയ്ക്കുകയാണ്. അയ്യോ, നിങ്ങൾ എന്നെ വിട്ടു പോവുകയാണോ? ഞാൻ മാറത്തളിച്ച് പൊട്ടിക്കരഞ്ഞ അവസരത്തിൽ ആ ദുഷ്ടനായ കുറുക്ക് എന്റെ വായിക്കാത്ത നിന്റെ അച്ഛനിരുന്നുകൊണ്ട് മരണവേദന എനിക്ക് അനുഭവിക്കുന്ന അവസരത്തിലും നിന്റെ അച്ഛൻ എന്നെ കണ്ണടച്ചും കാണിച്ചു. എന്താണെന്നറിയാം? നിന്റെ അച്ഛനെ കുറുക്കൻ കടിച്ചു നിന്നതിന് ശേഷം എന്നെയും നിന്നെയും കടിച്ച് കൊല്ലാതിരിക്കാൻ വേണ്ടി മോളെ നിന്റെ അച്ഛൻ കണ്ണടച്ച് കാണിച്ചത്. അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും കണ്ണടച്ച് കാണിക്കാൻ അറിയാവുന്ന ഒരച്ഛന്റെ മോളാണ് മോളെ. മോളെ, ഞാൻ നിന്നോട് കൂടുതലൊന്നും പറയുന്നില്ല. നിന്റെ പ്രായം മോശമാണ്. നിന്റെ ഈ പതിനാറാം കാലം മോശമാണ്. മോശമാണ്. എന്റെ അമ്മയുടെ വാക്കിന് അവൾ തിക്കരിച്ചില്ല. അവൾ അവിടെ തന്നെ. ഈശ്വര, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തകർന്ന മനസ്സ് നിറഞ്ഞ കണ്ണുമായി അവൾ ആ കൊച്ചുകുടിയിലുള്ളിൽ കിടന്നു. സഹോദരി, ആ കൊച്ചുകുടിയിലുള്ളിൽ ദീനരോധനങ്ങൾ പൊട്ടിക്കരച്ചിട്ട് മാത്രം വീർപ്പ് മുട്ടി നിന്നു. ബലൂൺ പറഞ്ഞു. പിറ്റേ ദിവസം സമയം പ്രഭാതമായി.

കിഴക്കൻ മലയിടുക്കിൽ മറ്റേ കള കളകൂച്ചിന് പിടിക്കുന്ന പക്ഷികളെ കളകളനാദങ്ങൾ അന്തരീക്ഷത്തിൽ കീർന്നു പുലർത്തി കൊണർന്ന പെട അന്ന് പതന്മരയപ്പോൾ മനസ്സില്ല മനസ്സോട് എഴുന്നേറ്റു. അവളുടെ മനസ്സിൽ പല പല ചിന്തകളാണ്. അവളുടെ സർവസ്വമായ അവളുടെ എല്ലാമെല്ലാമായ അവളുടെ അമ്മ ഒരു വശത്ത്, അവൾക്ക് വേണ്ടി ജീവൻ പോലും ജയിക്കാൻ തയ്യാറായിട്ടുണ്ട്. അവളുടെ പൊന്നു പോയിട്ട് മറുവശത്ത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിന്റെ സ്നേഹിക്കാൻ തെറ്റായി പോണു. അദ്ദേഹം ഒരു കോഴിയല്ലേ, എനിക്ക് അതിന് സ്നേഹിക്കാൻ വയ്യേ. ഞാൻ സ്നേഹിച്ചാൽ എന്റെ അമ്മ ഏൽക്കുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മയുടെ വിവരം പറയണോ അതോ വേണ്ടയോ?

ഈ പറയണോ വേണ്ടയോ പറയണോ വേണ്ടയോ എന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ അവളെ തളർത്തിക്കണം. മോഹങ്ങൾ നശിച്ച ആഗ്രഹങ്ങൾ കൊഴിഞ്ഞ നമ്മളുടെ നായിക അവളുടെ പൂവേട്ടൻ പണ്ട് സമ്മാനിച്ച അംഗവാൻമാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൊന്നിയമ്പുഴയുടെ തീരത്ത് പോരുന്ന് തകർന്ന മനസ്സ് നിറഞ്ഞ കണ്ണുകളുമായി അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ വീടിനുള്ളിൽ എന്തോ ശബ്ദം. അവൾ വീട്ടിലേക്ക് ഓടി കയറി, അടുക്കളയിലേക്ക് ഓടി കയറി. അയ്യോ അമ്മച്ചി അമ്മച്ചി അമ്മച്ചി അമ്മച്ചേ, അവളുടെ ശബ്ദത്തിൽ കൂടി ആ നാട്ടിലെ കോഴികളെല്ലാം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അവളുടെ അമ്മയെ കുറുക്കൻ കടിച്ചു കൊന്നു. അവളുടെ പ്രിയപ്പെട്ട മാതാവിന്റെ ചേർത്ത് അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്.

അവർക്ക് മച്ച് യാതൊന്നും കഴിഞ്ഞില്ല. ആ കാണികളെ തള്ളി നീക്കിക്കൊണ്ട് അവിടേക്കൊരു മാലിന്യ വ്യക്തി കയറിച്ചെന്നു അവളുടെ ചേട്ടനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തക്കെടുത്ത മനസ്സുമായി അവൾ അദ്ദേഹത്തിന്റെ മാറിലേക്ക് വീണു. സമാധാനം, നിനക്ക് ആരുള്ളത് മാത്രം നീ പറയൂ, എനിക്ക് ഞാനുണ്ട് പറയൂ. നിന്റെ പൂവേട്ടെ, എന്റെ ശരീരത്തിൽ ജീവന്റെ അംശമുണ്ടെങ്കിൽ ആ അംശം പറഞ്ഞ എന്റെ ഭാര്യയാണ് ഇവിടെ. ഈ പ്രപഞ്ചത്തെ സാക്ഷാത് ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. ഈ നാട്ടിൽ ദുഷ്ടന്മാരായ ഗുർക്കന്മാരെ നമ്മുടെ കഷ്ടകാലത്തിന് ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഇവിടുന്ന് എവിടെ അവർക്ക് ആ നിമിഷം പറയാം ആഹാരം എവിടെ ചിന്ന ചേച്ചിയുടെയും മാത്തുച്ചേടിന്റെയും വീടിനെ മുൻവശത്തെത്തി ഈ പൂവിനും പിടയും അവരോട് യാത്ര പറഞ്ഞ് പിരിയുകയാണ്.

സഹോദരി, കുന്നുകളും കുന്നും ചെരുവുകളും താണ്ടി, റോഡുകളും തോടുകളും താണ്ടി തന്റെ സ്റ്റേഷനെ കയറ്റി പിടിച്ചുകൊണ്ട് കുറുക്കയില്ലാത്ത നാടൻ അന്വേഷിച്ച് ആ പൂവിനിടെ യാത്ര ചെയ്ത് ചെയ്ത് അവസാനം കോട്ടയം ടൗണിന്റെ സമീപത്തുള്ള ഒരു തുരുത്തിൽ ഈ പൂവൻ ബടസമേതം കയറി. ആ തുരുത്താണ് പിൽക്കാലത്ത് ചരിത്ര പ്രസിദ്ധമായ പൂവൻ തുരുത്ത്. കൺമുമ്പിൽ കണ്ട കമ്പി വേലി ചാടിക്കിടന്ന് ഇരുവരും ഒരു ചീനത്തോപ്പിലൂടെ ഒരു കപ്പത്തോപ്പിനിടയിലൂടെ അങ്ങനെ നടന്ന് ഒരു വലിയ വൈക്കോൽ തുറ കണ്ടു. ആ തുറവിന്റെ അടിയിലേക്ക് ഈ പൂവനും ഇവിടെയും കയറിച്ചു. അധികം താമസിക്കാതെ കണ്ടേ അവർക്ക് അവിടെ ഒരു പുതിയ സുഹൃത്തിനെ പരിപെടേണ്ടി വന്നു. ആ സുഹൃത്തിന്റെ പേരാണ് വൈറ്റ് ലഗോൺ. ഈ ലഗോൺ പൂവിനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്രൗഢിയെയും പ്രതാപത്തെയും സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ,

0: അങ്ങനെ തടുപ്പിട്ടുണ്ടെങ്കിൽ അവന്റെ മുകളിൽ നിന്നുകൊണ്ട് അങ്ങകളെ താഴെ കൊത്തിപ്പറക്കുന്ന സുന്ദരിയെ ശ്രദ്ധിച്ചു. ലഗോൾ അദ്ദേഹത്തിന്റെ ഗുണ്ടാത്തവരെ വിളിച്ചു, നീ കണ്ടു അപ്സരസിനെ? അവൾ കോഴികളിൽ റാണിയാണടാ, കോഴികളിൽ അപ്സരസ. കാപ്പിരി എന്റെ ഒപ്പം നീ ചിരിക്കണ്ട. ആരാണ് അവളുടെ സമീപത്തിൽ നിൽക്കുന്നത്?
1: അവനെ കണ്ടിട്ട് ആള് കുസ്തിക്കാരനാണെന്ന് തോന്നല്ലോ.
0: മടയാ, അതവളുടെ ഭർത്താവാണ്.
1: ഭർത്താവല്ലേ
0: അവന് കുസ്തിരെങ്കില്? നിനക്ക് ബോക്സിംഗ് അറിഞ്ഞൂടെ?
1: പക്ഷെ അവന് കരോട്ട.
0: അതിന് നിനക്ക് കത്രിയെ പോട്ടറിയാൻ?
1: ഞാൻ പഠിച്ചു വരുന്നല്ലോ.
0: ലഗോണ്ട് കുണ്ടിനാണ് സംസാരിക്കുന്നത്?
1: സംശയമല്ല.
0: എന്റെ ഏതാഗ്രഹവും നീ സാധിച്ചിട്ടില്ലേ?
1: കുഞ്ഞുപോലെ
0: പണം തന്നിട്ടില്ലേ?
1: ധാരാളം
0: സംസാരിക്കാൻ.
1: ഞാൻ കുറെ നാള് സുഖമില്ലാതെ കിടക്കുമായിരുന്നു.
0: എന്താ സുഖാപ്പി?
1: ഞാൻ വസന്ത് പഠിച്ച് കിടക്കുമായിരുന്നു.
0: കോഴി വസന്ത്?
1: അതെ.
0: എവിടെ കിടക്കുമായിരുന്നു?
1: ഹോസ്പിറ്റലായിരുന്നു.
0: ഏത് ഹോസ്പിറ്റല്?
1: ബ്ലോക്കിൽ.
0: ഏത് ബ്ലോക്ക്?
1: ഈ ബ്ലോക്കിലായിരുന്നു.
0: NES ബ്ലോക്ക്?
1: അതെ.
0: കാപ്പിരി എന്റെ ഒപ്പം ചിരിക്കരുത്. നിനക്ക് എന്താണ് ആവശ്യം?
1: എനിക്ക് കുറച്ച് ധൈര്യം വേണം.
0: എന്ത് വേണം?
1: ധൈര്യം.
0: ധൈര്യം വെച്ചാൽ?
1: ധൈര്യം.
0: ഓ ധൈര്യം.
1: കാപ്പിരി
0: എന്റെ ആഗ്രഹമെല്ലാം നീ സാധിച്ചു തരണം.
1: പുല്ലുപോലെ.
0: മറ്റെന്തെങ്കിലും വേണോ?
1: അവരെ കാണുമോ?
0: എന്തോ
1: അവരെ
0: വലിയ നിർബന്ധമാണ്.
1: അവരെ ഡാൻസ് കണ്ടേ സന്തോഷം.
0: ഓക്കെ, എന്റെ സുഹൃത്തിന് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ ചെയ്യും. ഓക്കെ ഓക്കെ.

0: കാതരി ഇപ്പോഴെങ്ങനെയുണ്ട്? കാതരി നീ കറക്കയിലൂടെ ഇവിടെയല്ലേ വേണ്ടത്? നീ അവിടേക്ക്
1: വരണം.
0: അവളെ എന്റെ ബംഗ്ലാവിലേക്ക്
1: ഉണ്ട്. ഞാൻ കൊണ്ടുവരാന്ന്.
0: നേരെ എതിർത്താലും അവന് നീ തട്ടണം.
1: പോയാൽ ഞാൻ ഇങ്ങോട്ട് നോക്കി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവൻ വലിയ പറയാണ് അവനെ ഒറ്റ. അത് കഴിഞ്ഞ് അവളും വല്ലതും പറയാണ് അവളെയും തട്ടില്ല. അല്ല അതിന് കാര്യമുണ്ട്.
0: എന്ത് കാര്യം?
1: എനിക്കൊരു വെടേ തരാന്ന് പറഞ്ഞു.
0: ആര് പറഞ്ഞു?
1: അങ്ങ് പറഞ്ഞു.
0: എന്ത് പറഞ്ഞു?
1: 1900 ഇന്നാളൊരു ദിവസം പറഞ്ഞല്ലേ, ഇതുവരെ സാധിക്കില്ല.
0: 1900 ഇന്നാ
1: എന്തോ
0: നിനക്ക് ഞാൻ പെടയെ കണ്ടുവച്ചിട്ടുണ്ട്.
1: എന്ത് പടാ?
0: നിന്റെ വർഗത്തിൽപ്പെട്ട പടാ.
1: കാപ്പിരി സന്തോഷം.
0: പക്ഷേ ഒരു കുഴപ്പം, അവളുടെ കഴുത്തിന് ചുറ്റും തൂവലില്ലടാ.
1: തൂവലില്ലല്ലേ? അവളെ കഴുത്തിന് ചുറ്റും തൂവലില്ലെന്നു ഇല്ലേലും വേണ്ടില്ല. ഉള്ള
0: വാട്ടറേ നിറങ്ങി. അവളോട് എന്തൊക്കെയാ സംസാരിച്ചു? നമ്മൾ ആദ്യം കണ്ട നമ്മുടെ നായിക അപ്സരസിനോട് ഈ കാപ്രി എന്തൊക്കെയോ സംസാരിച്ചു. ലഗോന്റെ ആഗ്രഹം അനുസരിച്ച് അവളൊന്നിനും വഴങ്ങിയില്ല, മറുപടി പറഞ്ഞില്ല. അവസാനം ഈ ലഗോന്റെ ആഗ്രഹം അനുസരിച്ച് ഈ കാപ്രി അവളുടെ കൈക്ക് ബലമായി കയറി പിടിച്ചു. അവളുടെ ഭർത്താവ് നാടൻ ചാരി വീണു. നാടന്റെ തൊഴിലേറ്റ് കാപ്രി ഒന്നര കാഴ്ച വയറു കിട്ടും. ലഗോന്റെ ഗുണ്ടകളെല്ലാം നിലപതിച്ചു. ലഗോന്റെ രംഗത്തേക്ക് ഇറക്കി. ഇല്ല, ഞാൻ പരാജിതനാകില്ല. ലഗോന്റെ ക്ലാവിന്റെ പോകുന്നുകൊണ്ട് അങ്ങകലേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ അങ്ങകലെ അസ്തമന സൂര്യന്റെ പ്രകാശകിരണങ്ങളെത്തെ അങ്ങനെ ശോഭിച്ചിരിക്കുക. കാപ്രി അവിടെയില്ല. അദ്ദേഹത്തെ എവിടെ അയച്ചിട്ട് കണ്ടില്ല. ലഗോണ്ട് തനിച്ചേ ഉള്ളൂ. അദ്ദേഹം മദ്യപിച്ചിൽ എവിടെ എത്തി? പതി ആ കൊച്ചുകുടിലേക്ക് ലക്ഷ്യമാക്കി. അവളെ ഇങ്ങനെ ലക്ഷ്യമാക്കി. അവിടേക്ക് പതിയെ കയറിക്കുന്നു. അവളുടെ കൈ ബലമായി കയറി പിടിച്ചു. നിങ്ങൾ ഈ നാടിലെ മാന്യനാണ്. എന്റെ ഭർത്താവ് ഇല്ലാ സമയത്ത് നിങ്ങൾ എന്തിനോട് വന്നു? എന്റെ കൈക്ക് എന്തിനെ കടിച്ച് പിടിച്ചു? ലഗോൺ ചേട്ടാ, നിങ്ങളുടെ ആഭാസത്തിന് മുഴുവൻ ഈ നാട്ടിൽ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ട് പരസ്യമായിട്ട് ഞാനും മരിക്കേട്ടാ.
2: ഞാനേ ഈ നാട്ടിലെ കോഴികളുടെ നേതാവാ. ഈ സ്വഭാവ ദൂഷ്യമുള്ള ഒരൊറ്റ പെട പോലും ഈ നാട്ടിൽ ജീവിക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. ഈ നാട്ടിലെ മറ്റു പെടകളെല്ലാം സ്വഭാവം നല്ലതാ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവം നല്ലതാ. നിന്റെ സ്വഭാവം ഈ നല്ലതാണോ മോശമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ നിന്റെ കൈക്ക് ഒന്ന് കയറി പിടിക്കൂ. നീ ഭയന്നു പോയല്ലേ? എന്തിനു ഭയപ്പെടുന്ന കുഞ്ഞെ? ഈ നിമിഷം മുതൽ നിന്റെ ഭർത്താവ് എന്റെ ആളുകല്ല. അപ്പോഴും നീ എന്റെ ആരെ?
3: സഹോദരി.
2: ആ എന്താ
3: സഹോദരി?
2: എന്നാ പിന്നെ നിനക്ക് ഏത് സമയത്ത് എന്റെ ബംഗ്ലാവിൽ വരാം? ഈ പകലെന്നില്ല, രാത്രിയെന്നില്ല, ഏത് നിമിഷത്തിൽ എന്റെ ബംഗ്ലാവിലേക്ക് വരാം? എന്റെ ബംഗ്ലാവിന്റെ കവാടങ്ങളോടൊപ്പം എന്റെ ഹൃദയ കവാടങ്ങളും നിനക്ക് വേണ്ടി ഞാൻ തുറന്നിട്ടിരിക്കും. വരാൻ മറക്കരുത്. ലഗോൺ യാത്ര പറഞ്ഞ് പിരിയുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ അവളുടെ സ്ത്രീത്വത്തിലേക്ക് മാത്രം പറഞ്ഞു നിന്നു. അദ്ദേഹം സ്വയം മന്ത്രിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ ചിറകിനുള്ളിൽ കിടന്ന് പിടയ്ക്ക് പറയും. ഈ ലഗോൺ യാത്ര പറഞ്ഞു. സഹോദരി, അവളുടെ പൊന്നുപോയന്റെ വരവ് കാത്തുകൊണ്ട് അവൾ ആ കപ്പള മരത്തിന്റെ ചുവട്ടിൽ കുത്തിയിരിക്കുകയാണ്, പപ്പായ മരത്തിന്റെ ചുവട്ടിൽ കുത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾ കൊഴിഞ്ഞു വീണു. അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹം വെറുതെ വഴിയിലേക്ക് നോക്കി. അങ്ങനെ നടക്കുന്ന അവസരത്തിൽ ആ റോഡിന്റെ സൈഡിൽ ഒരു കുഴിയിൽ, അയ്യോ ചേട്ടന്റെ കാലുടി തൂങ്ങി കിടക്കുന്നു ചേട്ടാ. എന്ത് സംഭവിച്ചു ചേട്ടാ? അവൾ ഓടിക്കുന്ന പൂവിനെ കോരിയെടുത്തു. എന്റെ കാൽപ്പെടും. ഒരു വീടിന്റെ മുൻവശത്ത് ഞാൻ നെല്ല് കുത്തിപ്പറക്കാൻ പോയ അവസരത്തിൽ ഒരു ദ്രോഹി ഒരു കല്ലെടുത്ത് എന്റെ കാലെറിഞ്ഞോടിച്ചു.
0: ഏത് ദ്രോഹിയാണ് ചേട്ടാ? പറയ ചേട്ടാ. അവന്റെ കണ്ണ് ഞാൻ കുത്തിപ്പറിച്ചു. ഒരു പ്രതിജ്ഞാ ദുർഗയെ പോലെ അവൾ അലറി. അവളുടെ അലർച്ച കെട്ടോടുകൂടി ആ നാട്ടിലെ കോഴികൾ സംഘടിച്ച് ശക്തരായിക്കൊണ്ട് സമരാവേശത്തോടുകൂടി ഒരു സമരജാഥ നയിക്കുകയാണ്. യൂറിയ

0: ആയിരക്കണക്കിന് കോഴികൾ ആ ദുഷ്ടന്റെ വീടിന് ചുറ്റും ഗർണകളെ പോലെ പതിഞ്ഞു. പക്ഷേ ആ വീട്ടിൽ നിന്നും പട്ടികൾ എന്ന ഗുണ്ടകൾ അതിനുശേഷം മുതൽ കൊല്ലപ്പെട്ടവരെ, കൊല്ലപ്പെട്ട് മുതൽ കൊടിച്ചുപെട്ടിവരെ, അതാ ഈ കോഴികളെ കണ്ട് മാത്രമേ കുറച്ച് ചാരി അയ്യോ പട്ടി അവൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ജീവൻ കൊണ്ട് ഓടുകയാണ്. അവൾ തിരിഞ്ഞു നോക്കി അവളുടെ തൊട്ട് പറഞ്ഞു അയ്യോ പട്ടി. അവൾ ഓടി ഓടി അവളുടെ കൊച്ചുകുടലിലേക്ക് ഓടി കയറി വേദന കൊണ്ട് പിടയ്ക്കുന്ന പൊട്ടിക്കരയുന്ന അവളുടെ പൊന്നു പോയിട്ട് പാദത്തിലേക്ക് അവൾ അലച്ച് വീണു. എനിക്ക് ആ ദ്രോഹിയുടെ പ്രതികാരം തീർക്കുവാൻ സഹായിച്ചില്ല ചേട്ടാ. ആ ദുഷ്ടന്റെ കണ്ണുകൾ കൊത്തിപ്പറിക്കുവാൻ സഹായിച്ചില്ല ചേട്ടാ.
1: എന്റെ
0: കാല് പെടേ. വേദന കൊണ്ട് പൊട്ടിക്കരയുന്ന ആ പൊന്നു പോയിട്ടിന്റെ കാര്യം ആ രാത്രി തന്നെ അവൾ ദിക്സ് പുരട്ടി വെള്ളം കൂടാക്കി ചൂട് വെച്ചു. ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, ആഴ്ചകൾ പലത് കുഴിഞ്ഞു വന്നു. ഊണുമുറക്കം ഉപേക്ഷിച്ച് അവർ തന്റെ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷിച്ചു. ഇതിന്റെ ഫലമായിട്ട് അവൾ നന്ദി ക്ഷീണിച്ചു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തില്ലാത്ത പൂവൻ ഒട്ടിയ വയറും നിറഞ്ഞ കണ്ണും തകർന്ന മനസ്സുമായി തന്റെ പ്രിയപ്പെട്ടവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കൂർത്ത തുണ്ണിന്റെ കളറ് മങ്ങി, ദീർത്ത കവളുകൾ സോളാക്കുപ്പി കവള് പോലെയായി. അവളെ നോക്കിക്കൊണ്ട് രോഗശയ്യയിൽ കിടന്ന പൂവൻ പറയുകയാണ്.

ആയതുകൊണ്ട് അവിടേക്ക് വൈകിട്ട് കയറിച്ചെന്നു. രോഗശല്യം കിടന്ന പൂവനെ നോക്കി, അവന്റെ സമീപത്ത് നേരകണ്ണോടുകൂടി കുത്തിയിരുന്ന് പൊട്ടിക്കരുന്ന പിഴയെ നോക്കിക്കൊണ്ട് വൈകിട്ട് കൊണ്ട് ഗർജിച്ചു, എടോ പൂവ, ആരൊന്നുകൊണ്ടും വിഷമിക്കണ്ട, തനിക്കും തന്റെ ഭാര്യയ്ക്കും കഴിയാനുള്ളതെല്ലാം എന്റെ ബംഗളാവിലുണ്ട്. നാളെ തന്നെ അവളെ അങ്ങോട്ട് വിട്ട്. നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ ഒരു നേരത്തെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി, തന്റെ ഭർത്താവിന്റെ ആഗ്രഹം അനുസരിച്ച് ഈ പിഴ ആദ്യമായി വൈകിട്ട് കൊണ്ട് ബംഗളാവിലേക്ക് ചെയ്യാൻ പോയി. ആദ്യമായി കിട്ടിയ തവിടും മിണ്ണാക്കും കുഴച്ചിയ കൊക്കിനുള്ളിൽ കുത്തിയെടുത്തുകൊണ്ട് അവൾ എത്രയും വേഗം വീട്ടിലേക്ക് ഓടി. ആഴ്ചകൾ ശേഷം ആദ്യമായിട്ട് അവളുടെ പൊന്നു പേടന വിശപ്പടങ്ങി. എല്ലാ ദിവസവും ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇല്ലഗോണ്ട് ബംഗ്ലാവിന്റെ തൊട്ട് പ്രകോഷത്തെ അവൾ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അന്ന ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നു.

0: അവൾക്ക് ബോധം വീണപ്പോൾ നിലത്ത് ചങ്ങം തള്ളിക്കിടക്കുകയാണ്. ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ ബ്ലഡ് രക്തം തകർത്താറിയൊഴുകി. കൈകളും കാലുകളും തളർന്ന പോലെ തോന്നി. കണ്ണിനെ ചുരുട്ടുകയും തല ചുറ്റുന്ന പോലെ തോന്നി. അവൾ വേച്ചു വേച്ച് നിലത്തേക്ക് വീണു. വേദന കടിച്ചമർത്തി ഒരു വിധത്തിൽ എഴുന്നേറ്റു. അവളുടെ പൊന്നു പൂട്ടനെ അവസരമായിട്ടൊരു നോക്ക് കാണുവാൻ, അദ്ദേഹത്തിന് ആഹാരം കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടി വീട്ടിലേക്ക് ഓടിപ്പോവാൻ ഭാവിച്ച അവസരത്തിൽ അവളുടെ ചുണ്ടിന് നേരെ ഒരു ചോദിച്ചതിന് പോലെ കുറച്ചാഹാരം തെറിച്ചു കിടക്കും. എല്ലാവരും തകർന്ന അവൾ നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് ആഹാരം കൊക്കിലേക്ക് കുത്തിയെടുത്തു. അവളുടെ പ്രിയപ്പെട്ട രോഗിയാണ്, വിശന്ന് പൊതിയുന്നു, അദ്ദേഹത്തിന് ആഹാരം വേണം. എന്റെ എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ എന്റെ ഭർത്താവ് വിശക്കരുത്. അവൾ ആഹാരം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. വീട്ടിൽ ചെന്ന് പെടയെ കണ്ട മാത്രമേ പോൻ ചാടിയിറങ്ങി പറയുകയാണ്,
1: പെട ഇത് കണ്ടോ, പട എന്റെ കാല് പട.
0: എനിക്ക് പഴയതോട്ട് വയ്യായെങ്കിലും ഒരു വിധക്കെ ചെയ്യാൻ പെണ്ണേ. രണ്ടു മൂന്നാഴ്ചയായില്ലേ നീങ്ങനെ തനിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇനി മുതൽ നിന്റെ കൂടെ ചെയ്യാൻ വരികയാണ്. തുടരുത്, കാല് സുഖമായില്ല, നീ രാ തൊട്ടാവാടി ഇറക്കിയിട്ടിരിക്കുക. പെടേ പെടേ, എന്തിനാ നീ കരയുന്നത്?
1: പെടേ എന്താ പെടേ നീ കരയുന്നേ? നീ എന്തിനാ പെണ്ണ കരയുന്നേ? നീ എന്തിനാ പെണ്ണ കരയുന്നേ?
0: അത് മറുപടിയായിട്ട് രണ്ടു തുള്ളി കണ്ണുനീർ മാത്രം അവൾ സമ്മാനിച്ചു. അവളുടെ ചുണ്ടിലുണ്ടായിരുന്ന ആഹാരം അവളുടെ പൊന്നു പോയിരുന്നു. അദ്ദേഹം ആർത്തിയോടുകൂടി ആഹാരം കൊടുത്തു. അദ്ദേഹത്തിന്റെ സമീപത്ത് അവൾ വളഞ്ഞുകൂടി കിടന്നു. അതിനുശേഷം അവൾ ലഗോണ്ട് പോനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ദിവസങ്ങളെ ആഴ്ചകളെയും ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് മാസങ്ങൾ ചങ്കം തള്ളി മുൻപോട്ട് പോയി. പൂവന്റെ കാല് സുഖമായി. ഈ പൂവിനും പടയും നാടിന് നാനാഭാഗത്തും ഓടി നടന്ന് ചിക്കയുന്ന അവസരത്തിൽ ഒരു വീടിന് മുൻവശത്ത് വെച്ച് നമ്മുടെ കഥാമായിക്കായി പെടാ രണ്ടൊന്ന് പ്രാവശ്യം ശർദ്ദിച്ചു.
1: മഞ്ഞവെള്ളം മാത്രം.
0: പൂവിനോട് ചിന്തിപ്പെടേ, നിനക്ക് എന്താ സംഭവിച്ചത്? എന്താ വേണ്ടേ? ഒരാൾ പറയുകയാണ്, ചേട്ടാ

0: നീ പറഞ്ഞ സത്യമാണ്.
1: സത്യമാണ് ചേട്ടാ,
0: സത്യമാണ്. ഇവിടെ
1: സത്യമാണ്.
0: ഈ നിമിഷം മുതൽ, ഈ നിമിഷം മുതൽ നീ അമ്മയാണ് ഇവിടെ. ഞാൻ അച്ഛൻ. നല്ല മുട്ട മുട്ട നോക്കി, നിന്റെ മുട്ട കണ്ട് ഈ നാട്ടിലെ മറ്റു കോഴികൾ ഞെട്ടൻ. സഹോദരി, മഹത്തായ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ കഥാനായികയെ പെടാ നാല് മുട്ടയിട്ടു. ഓരോ മുട്ടയും ഭൂമിയിലേക്ക് വരുന്ന അവസരത്തിൽ ഈ പൂവൻ സന്തോഷമുണ്ട് തുള്ളിച്ചാടുകയാണ്. പെടാ പെടാ പെടാ
2: ആണ്ടപട മുട്ടപട, പെടാ ആണ്ടപട മുട്ടപട.
0: ഇന്നല്ലെങ്കിൽ നാളെ ആ മുട്ട പൊട്ടും. ആ മുട്ട പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ സമീപത്തേക്ക് ഓടി വരും. നമ്മളെ രണ്ടുപേരും നമ്മുടെ മക്കൾ വന്ന് മാറിനോട് ചേർത്ത് കേട്ടിപ്പിടിക്കും, വാരിപ്പിടിക്കും. എന്നിട്ട് വിളിക്കും, കോഴി പപ്പ കോഴി മമ്മി എന്ന്. നമ്മുടെ മക്കൾ നമ്മളെ വിളിക്കും കോഴി പപ്പ എന്നും കോഴി മമ്മി എന്നും. പെടേ, നമ്മുടെ മക്കളെ ഞാൻ വളർത്തി വളർത്തി വലിയവരാക്കും. അവരെ ഒരു വീടിന് മുൻവശത്തും ഞാൻ കുത്തിപ്പറക്കാനും പറ്റത്തില്ല, ചെയ്യാനും പറ്റത്തില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക്

ഞാൻ വെറുതെ നിപ്പുറമായിട്ട് നമ്മുടെ മക്കൾ മുട്ടയും പിടിച്ച് വെളിയിലേക്ക് ചാടുകയാണെങ്കിൽ പെടേ നമ്മുടെ പൊന്നുമക്കളെ നീ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഒരു നേരത്തെ ആഹാരം കൊണ്ട് ഒരു ദിവസവും ഒരാഴ്ചയും കഴിയുന്നവരാണ് നമ്മൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വേണം. ഞാൻ വൈകിയാൽ നീ വിഷമിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ വിശപ്പ് നീ മാറ്റണം. ഞാൻ വരട്ടെ വരട്ടെ വരട്ടെ സഹോദരി. അന്ന് രാത്രി തന്നെ ലക്ഷ്യമില്ലാതെ ആ പൂവൻ തന്റെ മക്കൾക്കുള്ള ഒരുപടി ആഹാരത്തിന് വേണ്ടി ആ നാടിനോട് യാത്ര പറഞ്ഞു.

തൂവൻ പോയിട്ട് മൂന്നരയാഴ്ച കഴിഞ്ഞു. ഇതിനിടയിൽ പലതും സംഭവിച്ചു. മുട്ട പൊട്ടിച്ച് കുഞ്ഞുങ്ങളെല്ലാം വെളിയിലേക്ക് ചാടി. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ ഒട്ടിയ വയറും വിറയാർന്ന കാലും നിറഞ്ഞ കണ്ണുകളുമായിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. അമ്മച്ചി വിശക്കുന്നു, അമ്മച്ചി വിശക്കുന്നു, അമ്മച്ചി വിശക്കുന്നു, അമ്മച്ചി.

എന്റെ പൊന്നു മക്കൾ പൊട്ടിക്കരയുന്നു. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ എന്റെ കുഞ്ഞുങ്ങളുടെ വാൾ തളർന്ന് മയങ്ങി. ചേട്ടാ അങ്ങെവിടെയാണ് ചേട്ടാ? നമ്മുടെ മക്കൾ വിശന്ന് പൊരിയുന്നു ചേട്ടാ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവര് കൈയും കാലോട്ട് അടിക്കുന്നു ചേട്ടാ. ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കില്ലേ? എന്റെ പൊന്നു മക്കളെ രക്ഷിക്കില്ലേ? വാട് തളർന്ന് മയങ്ങിയ മക്കൾക്ക് അവസാനമായിട്ട് ആ തള്ളപ്പട എവിടുന്ന് കുറച്ച് പച്ചവെള്ളം കൊണ്ട് കൊടുത്തു. ആ വെള്ളം കുടിച്ച് മയങ്ങിയ മക്കളെ അമ്മ മാറിനോട് ചേർത്തു. അമ്മയുടെ മാർക്കിടന്ന് ആ കുഞ്ഞുങ്ങളെ മയങ്ങി. അവസാനം ആ കുഞ്ഞുങ്ങളെ നിലത്ത് കിടത്തിയിട്ട് ആ കുഞ്ഞുങ്ങളെ പാദത്തിന് സമീപത്ത് ആ തള്ള പോലെ ആ തള്ള ഒരു ശില പോലെ തകർത്തിരുന്നു. പിറ്റേ ദിവസം പ്രഭാതമായി. കൈനിറയെ ആഹാരമായി പൂവനാ കുടിലിന് സമീപത്തെത്തി. പൂവനാ കുടിലേക്ക് ശ്രദ്ധിച്ചു. ആ കുടിലിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം. അയ്യോ മക്കൾ, എന്റെ മക്കൾ, എന്റെ പൊന്നു മക്കൾ, എന്റെ കുഞ്ഞുങ്ങളെ മുട്ടയും പൊടിച്ച് വെളിയിലേക്ക് ചാരി. മക്കളെ, മക്കളെ, അശാണ് മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ മാറി കൊടുത്തു ഇറക്കണം. എന്റെ പൊന്നു മക്കളെ മാറി പുണരണം. മക്കളെ, ഈ ആഹാരം മുഴുവൻ നിങ്ങൾക്കാണ്. എന്റെ കുഞ്ഞുങ്ങൾക്കാണ്, മക്കളെ നിങ്ങൾക്കാണ്. കൈനിറയെ ആഹാരമായിട്ട് നമ്മുടെ തന്റെ മക്കളെ ഉറന്നു കാണാൻ വേണ്ടി പൂവനുകൾക്ക് അവിടേക്ക് ഓടിച്ചെന്നു. ആ കുടിലിന് സമയത്തേക്ക് ഓടിച്ചെന്നു. ആ പൂ കുഞ്ഞുങ്ങളെ കണ്ട മാത്രയും പൂവൻ ഞെട്ടിത്തെറിച്ചു. ചേട്ടൻ എപ്പോഴും വന്നു ചേട്ടാ, എപ്പോഴും വന്നു. അതേ, ഞാനിപ്പോ വന്നോളൂ. ഈ കുഞ്ഞുങ്ങൾ ചേട്ടാ നമ്മുടെ മക്കളാണ് ചേട്ടാ, നമ്മുടെ പൊന്നു മക്കളാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ പൂവന്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരം വാങ്ങിക്കൊണ്ട് ആ തള്ളപ്പെട കുഞ്ഞുങ്ങളുടെ സമീപത്തേക്ക് പോയി. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.

നീ ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോ, ഈ കുഞ്ഞുങ്ങൾക്ക് നിന്റെ കളറാണോ എന്റെ കളറാണോ നമ്മുടെ മാതാപിതാക്കളുടെ കളറാണോ? സത്യം പറയവിടെ, നീ നീ എന്നെ വഞ്ചിച്ചില്ലേ? ആരോരുമില്ലാത്ത നിനക്ക് ഞാൻ നിന്റെ എല്ലാമെല്ലാമായി. ജീവിതം നശിച്ച നിനക്ക് ഞാൻ ജീവിതം നൽകി. പ്രയസി പ്രയസി എന്നും വിളിച്ച് വിളിപ്പിച്ചുകൊണ്ട് പ്രേമത്തിന്റെ പ്രേതാലയത്തിൽ പ്രതിദിനം പ്രയാണം ചെയ്ത എന്നെ നീ വഞ്ചിച്ചില്ലേ? നീ ഭർത്താവിനെ വഞ്ചിച്ച രാക്ഷസിയാണ്, സ്ത്രീ വംശത്തിന് കളകം ചേർത്ത ദുഷ്ടയാണ്, നീ ജീവിക്കാൻ വയ്യ. അവളുടെ ചില കൊടുത്ത് പോവാൻ ചവിട്ടി കൊടുത്തു ചേട്ടാ ശ്രദ്ധിക്കരുത്, എന്റെ അസ്ഥി ഞാൻ ചവിട്ടി കൊടുത്തു. അവൾ രണ്ട് ചിറകും ചവിട്ടി ഓടിച്ചു, രണ്ട് കാലും ചവിട്ടി ഓടിച്ചു, നടുവ് ചവിട്ടി തിരിച്ചു, കാലത്ത് പിടിച്ച് ചേർത്തു. കേട്ടാ പോയതാ എന്നെ കൊല്ലരുത്, കേട്ടാ കേട്ടാ അയ്യോ കേട്ടാ എന്നെ കൊല്ലരുത് കേട്ടാ.

ചേട്ടാ ചേട്ടാ എന്ത് ചേട്ടാ ചേട്ടാ ചേട്ടന്റെ കാലോടുന്ന നിമിഷം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൊട്ടിത്തകർന്ന ചേട്ടനെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ പറഞ്ഞിട്ട് എന്റെ ചേട്ടന് ആഹാരത്തിന് വേണ്ടി ഞാൻ ലഘുണ്ട് ബംഗ്ലാവിലേക്ക് ചെകയാൻ പോയി ചേട്ടാ ചെകയാൻ പോയി. ആദ്യം ആ ദ്രോഹി നല്ലവനെ പോലെ പ്രവർത്തിച്ചു. അവസാന നിമിഷത്തില് ആ ദുഷ്നന്ദനയ്ക്കുമായിട്ട് എന്നെ നശിപ്പിച്ചു ചേട്ടാ എന്നെ നശിപ്പിച്ചു. ആ ദ്രോഹിയുടെ കരച്ചിട്ട് കൈകൾക്കുള്ളിൽ കിടന്ന് എന്റെ ശ്വാസനാളം പൊട്ടിപ്പോകുമാർ ഞാൻ വിളിച്ചു കൂകി എന്നെ വിടൂ എന്നെ വിടൂ എന്ന് വിളിച്ചു കൂകിട്ട് ആ ദ്രോഹി എന്നെ വീണ്ടും വീണ്ടും നശിപ്പിച്ചു ചേട്ടാ ചേട്ടാ ചേട്ടാ ചേട്ടാ ഞാൻ തെറ്റുകാരിയാണോ ചേട്ടാ ചേട്ടാ ഞാൻ തെറ്റുകാരിയാണോ ചേട്ടാ എന്നെ കൊന്നുള്ളൂ. Let's go. Let's go.

ശ്രമിച്ചില്ല. എന്റെ കുടുംബത്തെ പറ്റി ചിന്തിയവന് നിനക്ക് നിനക്ക് ജീവിതമില്ല. ലഗോ ഇതാ എന്റെ മുറിച്ചിരിക്ക, ഇതാ ഞാൻ വരുന്നു, ഇതാ വരുന്ന ലഗോ. അതിവേഗം ഓടിയ പൂവൻ ആ ലഗോന്റെ മധുര കെട്ടുകൾ ചാരി കയറി. ലഗോ വരൂ, നിനക്ക് എന്നെ മനസ്സിലായോ? എടാ ദ്രോഹി, വടക്കരമ്മൽ വരല പൂവൻ, സംസാരിക്കാൻ സമയമില്ല, വിവരമെല്ലാം നിനക്കറിയാം. എടുക്കുന്നതിന്റെ ഉറുമി ഇതാ എന്നെ മുറിച്ചിരിക്കുക. എന്റെ കളർ ദേവതകളെ, എന്റെ ലോകനാർക്കാവിൽ അമ്മ തച്ചോളിയാലിക്കൂറിന് ശേഷം ഈ ലഗോന്റെ പെരുമാറിലേക്ക് ഈ നാടൻ കുതിച്ചു കയറി അവന്റെ കുടർമാല കൊത്തിപ്പറിച്ച് വെള്ളിലേക്ക് എടുത്തു. നിന്റെ കുടൽമാല, നിന്റെ കുടൽമാല എനിക്ക് ഒറ്റപ്പെടുത്തതിന് നിന്റെ കുടല് മാത്രം മതിയായിരുന്നു. പക്ഷേ നിന്റെ കരളും, നിന്റെ കരള്, അതെ നിന്റെ കരളിൽ കൊടുത്തു പോകുന്നു. ആ കുടൽമാല മാത്രം കയ്യിലെടുത്തുകൊണ്ട് തന്റെ പ്രാണസിയുടെ ഭാഗത്തിൽ വെച്ച് മാപ്പി അയച്ചില്ലെങ്കിൽ അതാ പൂവൻ ഓടുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാഗത്തിലേക്ക് ആ കുടൽമാല അർപ്പിച്ചു. എന്നോട് ക്ഷമിക്കൂ, നിന്റെ പരിശുദ്ധ സ്നേഹത്തെ, നിഷ്കളങ്കമായ ഹൃദയത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എനിക്ക് മാപ്പ് തരുമ്പടി, ഞാൻ നിന്നെ ഒരിക്കലും സംശയിക്കില്ല, ഒരിക്കലും അവശ്വസിക്കില്ല. നിന്റെ സ്ത്രീത്വത്തെ തിരിച്ചു ചിന്തിയ, നമ്മുടെ കുടുംബത്തെ ഛിന്നഭിന്നമാക്കിയ ആ ദ്രോഹിയുടെ കുടലും ജീവനുമാണ് ഇവിടെ നിന്റെ ഭാഗത്തിൽ. എനിക്ക് മാപ്പ്, ഞാൻ നിന്നെ ഒരിക്കലും സംശയിക്കില്ല. പ്ലീസ് പെടേ, നിന്റെ നാവുകൊണ്ട് തന്നെ നിന്റെ പൂവിന് മാപ്പ് തന്നു എന്ന് പറയുക. പെടേ, എനിക്ക് മാപ്പ് തന്നു എന്ന് പറയുക. പെടേ പ്ലീസ്, ഞാൻ പെടേ, കണ്ണു തുറക്കും, കണ്ണു തുറക്കും. പെടേ പെടേ, നിന്റെ നിന്റെ പൂവിന് പെടേ പെടേ പെടേ പെടേ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.